ഒരു ചെറിയ പട്ടണത്തിൽ മീര എന്ന പെൺകുട്ടി താമസിച്ചിരുന്നു. അവൾക്ക് ചിത്രരചനയോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഇതുകൊണ്ട് ജീവിതം ഉണ്ടാകില്ല എന്ന് ചുറ്റുമുള്ളവർ പറയുമ്പോൾ അവൾ പതുക്കെ തന്റെ സ്വപ്നം ഉപേക്ഷിച്ചു. ഒരിക്കൽ സ്കൂളിൽ നടന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ ആരും തയ്യാറാകാതെ ഇരുന്നതിനാൽ അധ്യാപിക മീര നിർബന്ധിച്ച് ഒരു ചിത്രം വരയ്ക്കാൻ പറഞ്ഞു. മനസ്സില്ലാതെ വരച്ച ആ ചിത്രം ഒന്നാം സമ്മാനം നേടി. അവളുടെ ചിത്രത്തെക്കുറിച്ച് ജഡ്ജിമാർ പറഞ്ഞ വാക്കുകൾ മീരയുടെ ആത്മവിശ്വാസം തിരികെ നൽകി. സ്വന്തം കഴിവിൽ വിശ്വാസം നഷ്ടപ്പെടാതിരുന്നാൽ ഒരു ദിവസം ലോകം നമ്മളെ തിരിച്ചറിയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മെയ് 22 കൊല്ലവർഷം 1201 ഇടവം 8 വെള്ളിയാഴ്ച.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയകൃത്യം 7 മണി.

ஹாய், ஹலோ, வெரி குட் குட் மார்னிங் அண்ட் வெல்கம் டு மார்னிங் மோஜோ ஒன் ஆஸ்ப்ரேயா எஃப்எம் 19 நாடினொப்பம் நாட்டார் கொப்பம். மார்னிங் மோஜோயுமாயிட்டு தான் எத்தேர்ந்திருக்கிறது ஆர் ஜே அனுஷയാണ് കേട്ടോ. அப்போ എന്തായാലും ഇനി അങ്ങോട്ട് ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനുള്ള സമയമാണ് നമ്മുടെ ഈ ഒരു മോർണിംഗ് മോജോ എന്ന പ്രോഗ്രാമിലൂടെ. 10 മണിവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ മെയ് മാസം സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളിതാ 22-ാമത്തെ ദിവസത്തിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. വളരെ പെട്ടെന്ന് തന്നെ ദിവസങ്ങളൊക്കെ ഓടി ഓടി 22 ഒരു ഫ്രൈഡേയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീക്ക് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് സ്റ്റാർട്ട് ചെയ്യും. നെക്സ്റ്റ് വീക്ക് അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു മാസം കൂടി ആയി എന്നുള്ളൊരു റിയലൈസേഷൻ കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇടയ്ക്ക് കലണ്ടറൊക്കെ എടുത്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ദിവസങ്ങളൊക്കെ ഇങ്ങനെ വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഡേറ്റൊക്കെ നോക്കുമ്പോഴത്തേക്കും ആയിരിക്കും നമുക്ക് തന്നെ ഒരു ബോധമൊക്കെ വരുന്നത്. ഓ, ദിവസങ്ങൾ വേഗം പോകുന്നല്ലോ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു ബോധമൊക്കെ വരുന്നത് അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും ഒരു അടിപൊളി ഫ്രൈഡേയുടെ വിഷസ് അറിയിച്ചുകൊണ്ട് നമ്മളത് ഐശ്വര്യമായിട്ട് മോർണിംഗ് മോജോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സീ പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: நாட்டார்கொப்பம்
1: மார்னிங் போஜோ.
2: എല്ലാ കൂട്ടത്തിലും കാണും ഈ ഹെഡ്സെറ്റ് എന്ന് പറയുന്ന സാധനം ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആരെങ്കിലും. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വീട്ടിൽ തന്നെ അങ്ങനെ ഹെഡ്സെറ്റ് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വന്ന് കാണും. അല്ലെങ്കിൽ ഞാൻ ഈ പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഹെഡ്സെറ്റ് ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഹെഡ്സെറ്റ് അല്ലെങ്കിൽ ഇയർഫോൺ അമിതമായിട്ട് ഉപയോഗിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കണോ? പറഞ്ഞുതരാം. ആദ്യം തന്നെ ഉണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, കേൾവിക്കുറവ് തന്നെയാണ്. ഹെഡ്സെറ്റൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ സൗണ്ടുകൾ പോലും കേൾക്കാനായിട്ട് സാധിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഹെഡ്സെറ്റ് വെച്ചിട്ട് നമ്മൾ ക്ലിയർ ആയിട്ട് ഓളിയും കൂട്ടിയൊക്കെ ആയിരിക്കും ഓരോന്ന് കാണുന്നതും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഹെഡ്സെറ്റ് മാറ്റിയിട്ട് നോർമലായിട്ടുള്ള സൗണ്ടുകൾ കേൾക്കുമ്പോൾ നമുക്കത് കുറവായിട്ട് തോന്നുകയും പിന്നെയും ഓവറായിട്ടും ശബ്ദം വേണം എന്നുള്ളൊരു തോന്നൽ വരികയും ചെയ്യും. ആക്ച്വലി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കേൾവിക്കുറവിലേക്ക് നയിക്കുന്നതായിരിക്കും. മറ്റൊന്ന് ഡിനിറ്റസ് എന്ന് പറയുന്ന ഒരു അസുഖം ഉണ്ടാകും. ഒരു അസുഖമല്ല, ഒരു അവസ്ഥയുണ്ടാകും. അതായത് ചെവിയിൽ ബാഹ്യമായിട്ടുള്ള ശബ്ദങ്ങളൊന്നും ഇല്ലായെങ്കിലും ഈ മൂളലോ അല്ലെങ്കിൽ റിങ് ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ ഈ കടലിടുമ്പുന്നത് പോലെയൊക്കെയുള്ള ശബ്ദങ്ങൾ കേൾക്കുന്നൊരവസ്ഥയാണ് ഡിനിറ്റസ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു രോഗമല്ല, മറിച്ച് കേൾവി പ്രശ്നങ്ങളുടെ ഒരു അടയാളമാണ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ചെവിയിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് കേട്ടോ. മാത്രമല്ല അമിതമായിട്ടുള്ള ചെവിക്കായം ചെവിയിൽ കണ്ടുവരുന്നതും ഓവറായിട്ട് ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നവരുടെ അടുത്തായിരിക്കും. അതുപോലെ തന്നെ ഈ കഴുത്ത്, തോൾവേദന, പിന്നെ തലച്ചോറിന് കേടുപാടുകൾ വരെ സംഭവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഓവറായിട്ട് ഹെഡ്സെറ്റോ അല്ലെങ്കിൽ ഇയർഫോണോ ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളൂ. പിന്നെ നോർമലായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഓവർ സൗണ്ടിൽ നമുക്ക് വീഡിയോസ് ഒന്നും കാണാൻ പറ്റത്തില്ല, സോഷ്യൽ മീഡിയ ഓൺ ആക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ട്സൊക്കെ അയച്ചിരുന്ന ചില റീലുകളൊക്കെ ഉള്ള ഭയം, അത് പുറത്ത് പബ്ലിക്കായിട്ട് കാണാനുള്ള ഭയത്തിലായിരിക്കും നമ്മൾ പലപ്പോഴും ഈ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഓളിയം കുറച്ച് വെച്ച് കാണാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ തരത്തിലുള്ള ഏതെങ്കിലും ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ മുക്കാൽ ഭാഗമുള്ള പ്രോബ്ലം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ കൊണ്ടുവരിക. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 16 മിനിറ്റിലെങ്കിലും എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനുഷ.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എൽഡിഎഫിനായി എ സി മൊയ്തീനും ബിജെപിക്കായി ബി ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ വിശദമായി. ഔദ്യോഗിക സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിറ്റ്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ബഹുരാഷ്ട്ര വേദികളിലെ സഹകരണം ഉൾപ്പെടെ പ്രാദേശികവും ആഗോള പ്രാധാന്യവുമുള്ള വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്യും. ചർച്ചകൾക്ക് ശേഷം നിരവധി കരാറുകളിലും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. വിശ്വസ്ത പങ്കാളിയായാണ് ലോകം ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനം രാജ്യത്തിനേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോളവേദിയിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളുന്നുവെന്നാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം പ്രതിഫലിപ്പിക്കുന്നതെന്നും പര്യടനത്തിനിടെ 57 സുപ്രധാന കരാറുകളിൽ ഒപ്പുവച്ചതായും ശ്രീ ഗോയൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: आज पूरा विश्व भारत को एक विश्वसनीय ट्रस्टेड पार्टनर के रूप में देखता है. आज पूरा विश्व भारत को एक प्रिफर्ड ग्लोबल डेस्टिनेशन के रूप में देख रहा है. पांचों देश में एक नया ऊर्जा है भारत के साथ व्यापार करने की. हमारे निर्यातकों के लिए ढेर सारे अवसर और भारत में बड़े पैमाने पे निवेश इस 5 देशों की यात्रा से कैटलाइज होगा.
1: 16th കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും. 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുണ്ട്. യുഡിഎഫ് സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എ സി മൊയ്തീൻ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായും ബി ഗോപകുമാർ ബിജെപിയുടെ സ്ഥാനാർത്ഥിയായും സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പിരിയുന്ന സഭ ഈ മാസം 29 ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി വീണ്ടും സമ്മേളിക്കും. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് ഹംസ കൊല്ലപ്പെട്ടത്. മുസഫർബാദിൽ സ്വകാര്യ കോളേജിൽ നിന്ന് പുറത്തുവരുന്നതിനിടെയാണ് ഇയാൾക്ക് വെടിയേറ്റതെന്ന് പോലീസ് അറിയിച്ചു. പുൽവാമ ഭീകരാക്രമണത്തിൽ 40-ലധികം CRPF ഉദ്യോഗസ്ഥരാണ് കൊല്ലപ്പെട്ടത്. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിയറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ദക്ഷിണേന്ത്യയുടെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ദൃശ്യങ്ങളും പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ആധുനിക സൌകര്യങ്ങളും സംയോജിപ്പിച്ച് പുതുക്കിയ രൂപത്തിലാണ് ഗോൾഡൻ ചാരിയറ്റ് തിരിച്ചെത്തുന്നതെന്ന് IRCTC അറിയിച്ചു. 40 ക്യാബിനുകളിലായി 80 പേർക്ക് യാത്ര ചെയ്യാൻ കഴിയും. ജുവൽസ് ഓഫ് സൌത്ത് പാക്കേജിൽ കൊച്ചിയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് മുൻനിര സ്റ്റാർട്ടപ്പ് സംരംഭമായ ഉഷസ് പദ്ധതിക്ക് കീഴിൽ മാരിടെക് ഇന്റഗ്രേറ്റഡ് മാരിടൈം പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 5% ഓഹരി മൂലധന നിക്ഷേപത്തിന് കരാറൊപ്പുവച്ചു. കേന്ദ്ര സർക്കാരിന്റെ നൂതനാശയം, സംരംഭകത്വം, തദ്ദേശീയവൽക്കരണം, സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിത സ്റ്റാർട്ടപ്പ് വളർച്ച എന്നിവ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ ഉഷസ് പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: നിക്ഷേപങ്ങളിലൂടെയും സ്റ്റാർട്ടപ്പ് സഹകരണത്തിലൂടെയും ഇന്ത്യയുടെ സമുദ്രമേഖലയെ ശക്തിപ്പെടുത്താനാകുന്ന പുതിയ സാങ്കേതിക വിദ്യകളെ പ്രോത്സാഹിപ്പിക്കാനാണ് ഉഷസ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സമുദ്രമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സ്റ്റാർട്ടപ്പുകളെ പിന്തുണയ്ക്കാനും നിക്ഷേപം നടത്താനും പദ്ധതിക്ക് കീഴിൽ 50 കോടി രൂപയുടെ ആകെ മൂലധനത്തുക കൊച്ചിൻ ഷിപ്പ്യാർഡ് നീക്കിവച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ നടത്തിപ്പിന് IIMK Life, IIT Madras എന്നിവരുമായി കൊച്ചിൻ ഷിപ്പ്യാർഡ് പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. സമുദ്രമേഖലയിലെ പങ്കാളികളെ പരസ്പരം ബന്ധിപ്പിക്കുകയും ചരക്ക് നീക്കം, തുറമുഖ അനുബന്ധ സേവനങ്ങൾ എന്നിവ സുഗമമാക്കുകയും ചെയ്യുന്ന ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ച് എന്ന ഡിജിറ്റൽ സംവിധാനവും വികസിപ്പിച്ചു. സമുദ്ര വ്യവസായ ശൃംഖലയിലുടനീളം പ്രവർത്തനക്ഷമതയും സുതാര്യതയും സഹകരണവും വർദ്ധിപ്പിച്ച് മേഖലയുടെ ഏകീകൃത ഡിജിറ്റൽ വിപണിയായി നിലകൊള്ളാൻ ഇന്റഗ്രേറ്റഡ് മാരിടൈം എക്സ്ചേഞ്ചിന് സാധിക്കും. ഇന്ത്യയിലെ സമുദ്ര വ്യാപാരത്തിന്റെയും ചരക്ക് നീക്കത്തിന്റെയും ഡിജിറ്റൽ വൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ ഇത് സുപ്രധാന പങ്കുവഹിക്കും. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: മണിപ്പൂർ പോലീസ് മേധാവി രാജീവ് സിംഗിനെ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി നിയമിച്ചു. ക്യാബിനറ്റിന്റെ നിയമന സമിതിയാണ് ഇത് സംബന്ധിച്ച ഉത്തരവിന് അംഗീകാരം നൽകിയത്. പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലൊപ്പം താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്കും സുരക്ഷയൊരുക്കുന്ന സുരക്ഷാ വിഭാഗമായ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് മേധാവിയാണ് സുരക്ഷാ സെക്രട്ടറി. ഇന്ത്യ വാങ്ങാൻ തയ്യാറുള്ള അത്രയും ഊർജ്ജം നൽകാൻ യുഎസ് തയ്യാറാണെന്ന് യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റുബിയോ. ഹോർമൂസ് കടലിൽ കടച്ചതുമൂലം ഉയർന്ന ഇന്ധനവിലയെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. നാളെ ഇന്ത്യയിലെത്തുന്ന മാർക്കോ റുബിയോ കൊൽക്കത്ത, ആഗ്ര, ജയ്പൂർ, ന്യൂഡൽഹി എന്നിവിടങ്ങളിൽ സന്ദർശിക്കും. ഈ മാസം 26-ന് നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അറിയിച്ചു. ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷനുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് തീരുമാനം. അതേസമയം ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ന്യൂഡൽഹിയിൽ ഈ മാസം 28 മുതൽ 31 വരെ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങളെന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ പുതിയ പദ്ധതിക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകളും ഇന്ന് പുറത്തിറക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. ഗുജറാത്ത് ഉയർത്തിയ 230 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈയ്ക്ക് 13.4 ഓവറിൽ 140 റൺസ് എടുക്കുന്നതിനിടെ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഈ മാസം 26-ഓടെ കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കില്ല. കോഴിക്കോട് വ്യാപക മഴയെ തുടർന്നുണ്ടായ മഴ വെള്ളപ്പാച്ചിലിൽ നിർമ്മാണത്തിലിരുന്ന താൽക്കാലിക പാലം തകർന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: കോഴിക്കോട് മുത്തപ്പമ്പുഴയിൽ ഇന്നലെ മലവെള്ളപ്പാച്ചിലാണ് താൽക്കാലികമായി യാത്രക്കായി ഉപയോഗിക്കുന്ന ചപ്പാത്ത് തകർന്നത്. വനത്തിനുള്ളിൽ പെയ്ത അതിശക്തമായ മഴയെ തുടർന്ന് തോട്ടിലൂടെ മലവെള്ളം കുത്തിയൊലിച്ച് വരികയായിരുന്നു. നിലവിൽ ഈ റൂട്ടിൽ ചെറുവാഹനങ്ങൾക്ക് മാത്രമായി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. നിശ്ചിത സമയത്തിനകം പാലത്തിന്റെ പ്രവൃത്തി പൂർത്തിയാക്കാൻ കരാർ കമ്പനി തയ്യാറാവാത്തതാണ് ഇത്തരമൊരു ദുരവസ്ഥയ്ക്ക് കാരണമായതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. വരും ദിവസങ്ങളിലും മഴ ശക്തമായാൽ ഈ മേഖല പൂർണ്ണമായി ഒറ്റപ്പെടുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ.
1: UPSC സിവിൽ സർവീസ് പ്രാഥമിക പരീക്ഷ ഈ മാസം 24-ന് നടക്കും. കേരളത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് നഗരങ്ങളിലായി ക്രമീകരിച്ചിട്ടുള്ള വിവിധ കേന്ദ്രങ്ങളിലായി ഏകദേശം 21,000 ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതും. രാവിലെ 9:30 മുതൽ 11:30 വരെയും ഉച്ചയ്ക്ക് ശേഷം 2:30 മുതൽ 4:30 വരെയുമാണ് പരീക്ഷ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പ് ആണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-117-000 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിക്സ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കർ തെരഞ്ഞെടുപ്പ് ഇന്ന്. UDF സ്ഥാനാർത്ഥിയായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും LDFനായി AC മൊയ്തീനും BJPക്കായി BB ഗോപകുമാറും മത്സരിക്കും. ന്യൂഡൽഹിയിൽ അടുത്ത മാസം ആദ്യം നടക്കാനിരുന്ന ആദ്യ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് സമ്മിറ്റ് മാറ്റിവച്ചതായി കേന്ദ്ര സർക്കാർ. 2026-27 വിനോദസഞ്ചാരകാലം ലക്ഷ്യമിട്ട് നവീകരിച്ച ഗോൾഡൻ ചാരിറ്റ് ആഡംബര ട്രെയിൻ അവതരിപ്പിക്കുമെന്ന് ഇന്ത്യൻ റെയിൽവേ. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന സന്ദേശവുമായി ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 89 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു.
5: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മോർണിംഗ് ഹോജോ.
1: എപ്പോഴും യങ് ആയിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഇല്ല, ഉണ്ടാകത്തില്ല അല്ലേ? കാരണം അത്യാവശ്യം ഒരു ഏജൊക്കെ ആയിട്ടുള്ളവരിൽ തന്നെ, അല്ലെങ്കിൽ ഏജായി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിക്കും, ഓ എപ്പോഴും ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതി, യങ് ആയിട്ടിരുന്നാൽ മതി, പ്രായമാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നവരും അതുപോലെ തന്നെ സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടാകും. പക്ഷേ എത്രയൊക്കെ സ്കിൻ കെയർ ചെയ്തു എന്ന് പറഞ്ഞാലും നമ്മളായിട്ട് അറിയാതെ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ സ്കിന്നിൽ പ്രായം തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സാധ്യതയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഒന്ന് കേട്ടറിഞ്ഞാലോ? ആദ്യം തന്നെ സൺസ്ക്രീൻ ഉപയോഗിക്കാതിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള എല്ലാവരും സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കും. പക്ഷേ കുറച്ച് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീനൊക്കെ അത്ര കാര്യമായിട്ട് എടുക്കാത്ത ആളുകളുണ്ടാകും. ആക്ച്വലി വെയിൽ കൊള്ളുന്നത് നമ്മുടെ ചർമ്മത്തിലെ കൊളാജൻ നശിപ്പിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഇത് മുഖത്ത് പെട്ടെന്ന് ചുളിവുകളും കരുവാളിപ്പുകളും ഒക്കെ ഉണ്ടാകാനായിട്ട് കാരണമാകും. അപ്പോൾ പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ വീട്ടിനുള്ളിലായിരിക്കുമ്പോഴും സൺസ്ക്രീൻ നിർബന്ധമാക്കുക എന്നുള്ളൊരു കാര്യം കൂടി കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിലും ആ ഒരു പ്രായമാകുന്ന സിറ്റുവേഷൻ തടയാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ അമിതമായിട്ടും മധുരം കഴിക്കുന്ന ശീലമുള്ള ആൾക്കാരാണെങ്കിൽ അതും ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അമിതമായിട്ടും മധുരം കഴിക്കുകയാണെങ്കിൽ ശരീരത്തിൽ ഗ്ലൈക്കേഷൻ എന്ന പ്രോസസ്സിന് കാരണമാകും. ഇത് നമ്മുടെ ചർമ്മത്തിൻ്റെ ഇലാസ്തികത നഷ്ടപ്പെടുത്തുന്നതിനും ചുളിവ് വീഴാനൊക്കെ കാരണമാവുകയും ചെയ്യും. അപ്പോൾ മധുരമൊക്കെ ഓവറായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതൊന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു പോയിൻ്റാണ് ഉറക്കമില്ലായ്മ കേട്ടോ. നമ്മളൊക്കെ വലിയ കാര്യമായിട്ട് എടുക്കാത്തൊരു കാര്യം തന്നെയായിരിക്കും ഉറക്കമില്ലായ്മ. നമ്മൾ ഉറങ്ങുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൻ്റെ കേടുപാടുകളൊക്കെ തീർത്ത് പുതിയ കോശങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ദിവസവും ഒരു 7 മുതൽ 8 മണിക്കൂറെങ്കിലും നല്ല ഉറക്കം ലഭിച്ചില്ല എങ്കിലും നമ്മുടെ മുഖത്തെപ്പോഴും ക്ഷീണവും അല്ലെങ്കിൽ കറുത്ത പാടുകളും ഒക്കെ വരുന്നതിന് കാരണമാകും. അതുപോലെ തന്നെ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ് കേട്ടോ. ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ പോലും നമ്മുടെ ചർമ്മം വേഗത്തിൽ ഡ്രൈ ആകും, വരണ്ടു വരും. അപ്പോൾ ഈർപ്പമില്ലാത്ത വരണ്ട ചർമ്മത്തിൽ പെട്ടെന്ന് വളരെ വേഗത്തിലായിരിക്കും ഈ ചുളിവുകളൊക്കെ വീഴുന്നത് കേട്ടോ. അപ്പോൾ മെയിനായിട്ടും ഈ ഡ്രൈ സ്കിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിലും ധാരാളമായിട്ടും വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. അതുപോലെ തന്നെ നമ്മളൊക്കെ അധികം ശ്രദ്ധ കൊടുക്കാത്തൊരു കാര്യമാണ് ഈ ഓവറായിട്ട് സ്ട്രെസ്സൊക്കെ വരുന്ന ആളുകൾ. ആക്ച്വലി ഓവറായിട്ട് സ്ട്രെസ് വന്നാലും പ്രായം കൂടുതൽ തോന്നിക്കും. സ്ട്രെസ് കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുന്നതിന് കാരണമാകും. അപ്പോൾ ഇതുവഴി നമ്മുടെ മുഖത്തെ ആ ഒരു സ്വാഭാവിക തിളക്കമൊക്കെ ഇല്ലാതാകും, ചർമ്മം വളരെ വേഗത്തിൽ പ്രായമാകുന്നതിന് കാരണമാകും. അപ്പോൾ ഓവറായിട്ട് സ്ട്രെസ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ചുകൊണ്ട് വരാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അടുത്തൊരു പോയിൻ്റാണ് മേക്കപ്പ് കളയാതെ ഉറങ്ങുന്ന ഒരു സിറ്റുവേഷൻ. പല ആളുകളുണ്ട് മടി കാരണമൊക്കെ മേക്കപ്പ് കളയാനായിട്ട് സാധിക്കാതിരിക്കാറുണ്ട്. അപ്പം മടി കാരണം മേക്കപ്പ് കളയാതെ ഉറങ്ങുകയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിലെ സുഷിരങ്ങളൊക്കെ അടയാനായിട്ടത് കാരണമാകും. അതായത് രാത്രി മുഖം കഴുകാതെ ഉറങ്ങുമ്പോൾ അപ്പോൾ ചർമ്മത്തിന് ശ്വസിക്കാനായിട്ട് കഴിയാതെ വരും. പിന്നെ മുഖക്കുരു വരികയും വേഗത്തിൽ വയസ്സാവുകയും ചെയ്യും. അപ്പോൾ മേക്കപ്പ് കളയാതെയൊക്കെ ഉറങ്ങുന്ന ആളുകളുണ്ടെങ്കിലും ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറച്ച് കഥയും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ആളുകൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ മിക്ക ആളുകളെ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഈ പറഞ്ഞു വന്നത്. അപ്പോൾ അതൊന്ന് പതിയെ മാറ്റാനായിട്ട് ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ പണിയിട്ടു.
2: പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പുഷ്പ പു

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി.

0: மார்னிங் போஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ ഇനി അങ്ങോട്ട് 8 മണി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി അങ്ങോട്ട് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകളുടെ സമയമാണ് കേട്ടോ. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പഠന കേന്ദ്രങ്ങളിലെ PG ഡിപ്ലോമ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷകൾ ഈ വരുന്ന 25-ാം തീയതി മുതൽ 30-ാം തീയതി വരെ നടക്കുമെന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഫൈൻ ആർട്സ്, തിയേറ്റർ, ഡാൻസ്, ഭരതനാട്യം, അതുപോലെ തന്നെ ഡാൻസ് മോഹിനിയാട്ടം പ്രോഗ്രാമുകൾ ഇത്രയുമാണ് വരുന്നത്. ഇതിലേക്ക് അപേക്ഷിച്ചിട്ടുള്ളവർക്കുള്ള അഭിരുചി, പ്രായോഗിക പോർട്ട്ഫോളിയോ അവതരണം, അതുപോലെ തന്നെ ഇൻ്റർവ്യൂ എന്നിവ പ്രവേശന പരീക്ഷാ ദിവസം തന്നെ അതത് വകുപ്പുകളിൽ നടക്കുമെന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. മാത്രമല്ല ഫിസിക്കൽ എഡ്യൂക്കേഷൻ PG പ്രവേശനത്തിന് പ്രവേശന പരീക്ഷാ ദിവസം രാവിലെ 8 മണിക്ക് കാലടി മുഖ്യ കേന്ദ്രത്തിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വകുപ്പിൽ ഫിറ്റ്നസ് ടെസ്റ്റിന് ഹാജരാകേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഈ കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് വെബ്സൈറ്റ് സെർച്ച് ചെയ്താൽ മതിയാകും. വെബ്സൈറ്റ് വരുന്നത് www.ssus.ac.in എന്നതാണ്. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.ssus.ac.in എന്നതാണ് വെബ്സൈറ്റ്. അപ്പോൾ ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ അനു.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
2: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8545 77 9210.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. മോർണിംഗ് മോജോയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, വിത്ത് മീ ആർ ജെ അനുഷ. ഹയർ സെക്കൻഡറി വി എച്ച് എസ് ഇ നോൺ വൊക്കേഷണൽ വിഷയങ്ങളിലെ അധ്യാപക യോഗ്യതാ പരീക്ഷയായിട്ടുള്ള സെറ്റിന്റെ രജിസ്ട്രേഷൻ ഈ വരുന്ന ജൂൺ 3rd വരെ നീട്ടി എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫീസ് 5rd വരെ അടയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തലുകൾ വേണം എന്നുള്ളവരാണെങ്കിൽ ജൂൺ 4rd മുതൽ 6rd വരെ തിരുത്താനായിട്ട് അവസരമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, യു ജി സി നെറ്റ് ജൂൺ പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള സമയം നാളെ രാവിലെ 10 വരെ നീട്ടിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. അപ്പോൾ ഇവിടെ ഫീസ് അടയ്ക്കാനായിട്ട് നാളെ രാത്രി 11:50 വരെ സാധിക്കുന്നതാണ് കേട്ടോ. അപേക്ഷയിൽ തിരുത്തലുകൾക്ക് 27rd വരെ അവസരമുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 കഴിഞ്ഞ് 15 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിയാനായിട്ട് മോർണിംഗ് മോജോയിലൂടെ സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ എഫ്എം 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. May 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8544779210.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നാളെ ബർത്ത്ഡേ ആണ്, 12 മണിക്ക് വിളിക്കണം, മറക്കരുത്. ഞാൻ ഓർമ്മിപ്പിക്കണല്ലോ. സ്റ്റോറി ഇടണം, സ്റ്റാറ്റസ് ഇടണം, എന്നെ ടാഗ് ചെയ്യണം, എനിക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്റെ ബർത്ത്ഡേ ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു. ഓക്കെ, ഓർമ്മയുണ്ട്.
0: മാത്രമല്ല കേട്ടോ, സെലിബ്രേഷൻസ് ഏതായാലും വിഷ് ചെയ്യാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:30 മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞത് 32 മിനിറ്റിലേക്ക് ഇങ്ങനെ കടന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി അങ്ങോട്ട് 9 മണി വരെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. പ്രിയപ്പെട്ടവർക്കായിട്ട് ഇന്നത്തെ വിഷസ് അറിയിക്കാനുള്ള സമയമാണ്. അപ്പോൾ ഇന്ന് May 22 കേട്ടോ. ഈ ഒരു ഡേറ്റ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ സ്പെഷ്യൽ ഡേയ്സൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ടാകും. അപ്പോൾ അവർക്കൊരു വിഷു കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ് 0447421909 0904 219 9090 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇനി വിളിച്ചിട്ട് കണക്ട് ആയില്ലെങ്കിൽ മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9566649 എന്ന നമ്പറിലേക്ക്. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത് റാംജിയാണ് കേട്ടോ. റാംജി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് അനുപ്രിയയ്ക്ക് ഒരു അടിപൊളി ഗുഡ് ഡേ വിഷ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ആശ്രയ എഫ് എം 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ലിസണേഴ്സിനും ഒപ്പം നമ്മുടെ ആശ്രയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫ്സിനും ഒരു അടിപൊളി ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റാംജിക്കും നല്ലൊരു മനോഹരമായ ഫ്രൈഡേ ആയി മാറട്ടെ ഈ ഒരു ഫ്രൈഡേ എന്ന് ഞാനും വിഷ് ചെയ്യുകയാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് ലക്ഷ്മിയാണ്. ഹൃദയത്തിൽ പതിഞ്ഞ മുഖങ്ങൾക്കൊക്കെയും ഭംഗി നൽകുന്നത് അവരുടെ ഹൃദയത്തിൻ്റെ ഭംഗി തന്നെയാണ്. ഹൃദ്യമായി ഹൃദയപൂർവ്വം നേരുന്നു ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് ലക്ഷ്മി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ ഇന്നത്തെ ഫ്രൈഡേ എന്ന വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലൈഖയാണ് ഫ്രം അയിനിക്കോട്. കീറിപ്പോയ കടലാസ് എത്ര ശ്രമിച്ചാലും പഴയ പോലെ തിരികെ ഒട്ടിച്ചു വയ്ക്കാൻ സാധിക്കില്ല. സംസാരിക്കേണ്ട സമയത്ത് സംസാരിച്ചില്ല എങ്കിൽ, സ്നേഹിക്കേണ്ട സമയത്ത് സ്നേഹിച്ചില്ല എങ്കിൽ, മറക്കേണ്ടത് മറന്നില്ല എങ്കിൽ, പൊറുക്കേണ്ടത് പൊറുത്തില്ല എങ്കിൽ, ആ കടലാസ് പോലെ നമ്മളിൽ നിന്ന് പല ബന്ധങ്ങളും കീറിപ്പോകും. ശുഭദിനം നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഇക്ക ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണല്ലോ. അപ്പം ചെയ്യേണ്ട സമയത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുക, അതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ടിട്ട് ഓരോന്നായിട്ട് ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ട് ഒരു കാര്യമില്ലല്ലേ. അപ്പോൾ എന്തായാലും സുലൈ അയിനിക്കോടിക്കും ഫാമിലിയിലുള്ളവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും പോസിറ്റീവായിട്ടുള്ള കോട്സുകളൊക്കെ ആണെങ്കിൽ നമുക്ക് മെസ്സേജായിട്ട് അയക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490 എന്ന നമ്പറിലേക്ക്, ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474 2919090 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മോർണിംഗ് മോജോ.
2: യെസ്, അങ്ങനെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിത്ത് മീ ആർ ജെ അനുഷ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവർക്കായിട്ട് വിശ്വസികളേക്ക് അറിയിക്കാനുണ്ടെങ്കിൽ ലൈവിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0474291900 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526490900 എന്ന നമ്പറിൽ. നമുക്ക് എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജസ് ഓരോന്നായിട്ട് വായിക്കാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് തോമസ് ചേട്ടനാണ്. മനോഹരമായ ഈ പ്രഭാതത്തിലെ സൂര്യരശ്മികളെ പോലെ നിങ്ങളുടെ ഈ ദിവസം തേജസ്സുള്ളതാകട്ടെ. ആശ്രയ FM 90 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് തോമസ് ചേട്ടൻ നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു അട്ടിപൊളി ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസമെന്ന് ഞാനും തിരിച്ച് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് നെടിയവിളയിൽ നിന്നും നിമ്മിയാണ്. ഹായ് ചേച്ചി, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ് ഡിയർ. എൻ്റെ ഫ്രണ്ട് മരിയയുടെ ബർത്ത്ഡേ ആണ് ഇന്ന്, അവൾക്കൊരു വിഷ് കൊടുക്കണേന്ന് പറഞ്ഞിട്ടാണ് നിമ്മി നമുക്ക് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മരിയയ്ക്ക് നമ്മുടെ ആശ്രയ FM 90 പേരിൽ ഒത്തിരി ഒത്തിരി സ്നേഹത്തോടുകൂടി ഒരു അടിപൊളി ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുകയാണ്. ഒപ്പം തന്നെ നിമ്മിക്കും നല്ലൊരു മനോഹരമായ ദിവസമായി മാറട്ടെ ഇന്നത്തെ ദിവസം എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് വന്നിരിക്കുന്നത് ചേർത്ത് വെക്കാൻ കഴിയില്ലേലും ഓർത്ത് വെക്കാത്ത ഒരു ദിനവും പോലും എന്നിൽ കൊഴിഞ്ഞു പോയിട്ടില്ല ഇന്ന് വരെ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് അഭിരാമിയാണ്. ഓക്കെ, ചേർക്കാനായിട്ട് പലതും സാധിച്ചില്ല എങ്കിലും ഓർക്കാത്ത ദിവസങ്ങൾ ഉണ്ടാകത്തില്ല, പലർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും മെസ്സേജ് അയച്ച അഭിരാമിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് തങ്കമണി ടീച്ചറാണ്. നമസ്കാരം ആശ്രയ ആൻഡ് അനുഷ, ഏവർക്കും സുഖമല്ലേ? യെസ്, ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഗുഡ് മോർണിംഗ്, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ. മൗനം ചില സമയങ്ങളിൽ വാക്കുകളേക്കാൾ മനോഹരമാണ്. ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ ടീച്ചറിനും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയി മാറട്ടെ ഈ ഒരു ഫ്രൈഡേ എന്ന് വിഷയമാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9526649900 എന്ന നമ്പറിലേക്കാണ്. ലൈവിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474291900 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8544779210.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
2: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
3: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
1: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
3: YS ഉള്ളപ്പോൾ വൈ വറി.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ എന്തായാലും 9 മണി കഴിഞ്ഞ് 2 മിനിറ്റിലേക്ക് നമ്മുടെ സമയം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. മോർണിംഗ് മോജോയിലെ ഫിഷിംഗ് സെഗ്മെൻറ്റ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വാട്സപ്പിൽ വന്നിരിക്കുന്ന ബാക്കി മെസ്സേജ് കൂടി വായിക്കാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത്, കൊതിച്ചത് നേടാനായില്ല എന്നോർത്ത് ദുഃഖിക്കേണ്ട, മനോഹരമായ മറ്റൊന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് രാഘവൻ ചേട്ടനാണ്. വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കിട്ടണമെന്നില്ല. പക്ഷേ അതോർത്ത് വിഷമിച്ചിരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെ നമുക്ക് വന്നു ചേരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് അയച്ച രാഘവൻ ചേട്ടനും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മിനിച്ചേശിയാണ്. ജീവിതം എന്ന വലിയ പുസ്തകത്തിലെ പാഠങ്ങളാണ് ഓരോ അനുഭവങ്ങളും. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റാണ്. ഈ അനുഭവം ഗുരു എന്നൊക്കെ പറയാറുണ്ടല്ലേ, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഗുരുവാണ് കറക്റ്റായിട്ടുള്ള ഗുരു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ തലവേദന വന്നവർ മാത്രമേ തലവേദനയുടെ വേദന എത്രത്തോളമാണെന്ന് മനസ്സിലാകുമെന്ന് പറയുന്നത് പോലെ, നമ്മൾ പല കാര്യങ്ങളും ലൈഫിലും കേട്ട് മനസ്സിലാക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഭവിച്ചറിയുമ്പോഴായിരിക്കും കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുക. കാരണം അനുഭവിച്ച് മനസ്സിലാക്കിയ കാര്യം പിന്നീട് നമ്മൾ ചെയ്യത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടല്ലേ. അപ്പോൾ ചില സമയങ്ങളിൽ അനുഭവം തന്നെയായിരിക്കും ബെസ്റ്റ് ഗുരു. പക്ഷേ എല്ലാ കാര്യങ്ങളും അങ്ങനെ അനുഭവിച്ചറിയാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടുന്നതായിരിക്കും അല്ലേ. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജ് ശേഷം ഇനിശേഷിക്കും ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് വിഷയമാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. നമ്മുടെ ഭൂമിയുടെ യഥാർത്ഥ ഭംഗി അതിലെ ജൈവ വൈവിധ്യമാണ്. പുഴകളും കാടുകളും പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചേർന്ന ഈ മനോഹരമായ പ്രകൃതിയെ വരും തലമുറയ്ക്കായി കാത്തുസൂക്ഷിക്കാമെന്ന് ഈ ജൈവ വൈവിധ്യ ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. പുതിയൊരു നല്ല May 2022 ആശംസിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ആബേൽ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും നല്ലൊരു അടിപൊളി ഫ്രൈഡേ ആയിരിക്കട്ടെ എന്ന് വിഷയമാണ്. നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് അയച്ചിരിക്കുന്നത് മണികണ്ഠൻ ചേട്ടനാണ്. ഏറ്റവും നല്ല സമയത്തിനായി ആരും കാത്തിരിക്കരുത്, കാരണം അങ്ങനെ ഒരു സമയം വരില്ല. മുന്നിലുള്ള സമയത്തെ നല്ലതാക്കുക. ശുഭദിനം എന്ന് പറഞ്ഞിട്ടാണ് മണികണ്ഠൻ ചേട്ടൻ ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. നാളെ നാളെ നീളെ നീളെയെന്ന് മാറ്റിവെക്കാതെ ഇപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ചെയ്യുക അല്ലേ. നല്ല സമയങ്ങളൊന്നുമില്ല, എല്ലാ സമയവും ഒരുപോലെ തന്നെയാണ്. നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ നല്ല സമയങ്ങളൊക്കെ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നല്ലൊരു മെസ്സേജാണ് ചേട്ടൻ അയച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു അടിപൊളി ഫ്രൈഡേ വിഷയമാണ്. അപ്പോൾ ഇന്നത്തെ വിഷിംഗ് സെഗ്മെൻറ്റ് ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. വിഷിംഗ് സെഗ്മെൻറ്റ് മാത്രമേ വൈൻഡപ്പ് ആവുന്നുള്ളൂ. ഇനിയും ഒരുപാട് അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രോ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.
2: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. May 24 കൊല്ലം സീ പാലസിലും 60+ രാജ്യങ്ങളിലെ 1000+ യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ്, ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
3: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് മോജോ.
2: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനുഷ. അധ്യാപക ഒഴിവുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. ഓയൂർ ചെറിയ വെള്ളിനല്ലൂർ KPM HSS HSST ഇംഗ്ലീഷ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ് വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം അറിയിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കുള്ള യോഗ്യതയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എന്തെങ്കിലും ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, നോട്ട് ചെയ്തോളൂ. 9447035888 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447035388 എന്നതാണ് നമ്പർ. മറ്റൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത് വിളക്കുപാറ മാത VHSSലും BHS വിഭാഗത്തിൽ ഫിസിക്സ് ബയോളജി അധ്യാപകരുടെ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. അപ്പോൾ യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുമായിട്ട് ഈ വരുന്ന 29-ാം തീയതി രാവിലെ 11 മണിക്ക് ഓഫീസിൽ ഹാജരാകണം എന്നുള്ളൊരു കാര്യം എടുത്തു പറയുകയാണ്. ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു നമ്പർ പറയാം, 9447435379 എന്നതാണ് നമ്പർ. നമ്പർ ഒരിക്കൽ കൂടി, 9447435379 എന്നതാണ് നമ്പർ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 22 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇനിയും അപ്ഡേറ്റുകൾ കേട്ടറിയാനുണ്ട്, സ്റ്റേ ട്യൂൺ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. സൗജന്യ ടേബിൾ പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ KV ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
2: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഭോജോ.
2: ഇപ്പോൾ ശക്തമായ വേനൽ മഴയാണ് മിക്കവാറും സ്ഥലങ്ങളിൽ. യാത്രകളൊക്കെ ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിലും അപകടം ഒഴിവാക്കാനായിട്ട് നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ റോഡിൽ വെള്ളക്കെട്ട് ഉള്ള സമയത്ത് അതിന് മുകളിലൂടെ, അതിപ്പോൾ വെള്ളക്കെട്ട് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അതിന് മുകളിലൂടെ വേഗത്തിൽ വാഹനം ഓടിക്കാതിരിക്കുക. അത് അത്യന്തം അപകടകരമായിട്ടുള്ള ജലപാളി പ്രവർത്തനം അല്ലെങ്കിൽ അക്വാ പ്ലെയിനിങ് എന്ന് പറയും ആ ഒരു പ്രതിഭാസത്തിന് കാരണമായേക്കാം. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റു വാഹനങ്ങളിൽ നിന്ന് അകലം പാലിച്ച് വണ്ടി ഓടിക്കാൻ കൂടി ശ്രദ്ധിക്കുക. കാരണം മുന്നിൽ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് തെറിക്കുന്ന ചെളിവെള്ളം ഈ വിൻഡ്ഷീൽഡിൽ അടിച്ച് കാഴ്ചയ്ക്ക് ഒരു വ്യക്തത കുറവുണ്ടാക്കും. അത് മാത്രമല്ല, ഈർപ്പം മൂലം ചിലപ്പോൾ ബ്രേക്കിംഗ് ക്ഷമത പൊതുവെ കുറയും എന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുന്നിലുള്ള വാഹനം പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് നമ്മൾ വിചാരിച്ചിടത്ത് നമുക്ക് വാഹനം നിൽക്കണമെന്നില്ല. അത് മാത്രമല്ല, മഴക്കാലത്ത് മുന്നിലെ വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റ് പ്രവർത്തിക്കണമെന്നുമില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന പാലങ്ങളിലൂടെയോ അല്ലെങ്കിൽ റോഡിലൂടെയോ ഡ്രൈവ് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പിന്നെ മഴക്കാലത്ത് പാർക്ക് ചെയ്യുമ്പോൾ മരങ്ങളുടെ കീഴിലോ അല്ലെങ്കിൽ മലഞ്ചെരുവിലോ ഹൈ ടെൻഷൻ ലൈനുകളുടെ താഴെയോ ആകാതിരിക്കാനായിട്ട് കൂടി ശ്രദ്ധിക്കുക. തീർത്തും ഒഴിവാക്കാൻ സാഹചര്യത്തിൽ വെള്ളക്കെട്ടിലൂടെ പോകേണ്ടി വരുമ്പോഴത്തേക്കും ഫസ്റ്റ് ഗിയറിൽ മാത്രം ഓടിക്കുക. ഈ അവസരത്തിൽ വണ്ടി നിൽക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. വണ്ടിയിൽ നിന്നും ഇറങ്ങി തള്ളി മാറ്റാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ബ്രേക്കിനകത്ത് വെള്ളം കയറുകയാണെങ്കിൽ കുറച്ച് ദൂരത്തേക്ക് ബ്രേക്ക് പതിയെ ചവിട്ടിക്കൊണ്ട് ഫസ്റ്റ് ഗിയറിൽ തന്നെ ഓടിക്കാം. അതിനുശേഷം ബ്രേക്ക് ചെറുതായിട്ട് ചവിട്ടി പിടിച്ച് കുറച്ച് ദൂരം ഓടിച്ചതിന് ശേഷം ഒന്ന് രണ്ട് തവണ ഇടവിട്ട് ബ്രേക്ക് ചവിട്ടി കാര്യക്ഷമത ഉറപ്പുവരുത്തേണ്ടതും അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മഴക്കാലത്ത് ട്രാഫിക് ബ്ലോക്ക് കൂടും. വേഗത കൂട്ടാതെ സമയം കണക്കാക്കി മുൻകൂട്ടി യാത്ര തിരിക്കുക. പിന്നെ പാർക്ക് ചെയ്തിട്ടുള്ള വാഹനത്തിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സ്റ്റാർട്ടാക്കാനായിട്ട് ശ്രമിക്കരുത്. സർവീസ് സെൻ്ററിൽ അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ മഴക്കാലത്ത് ഗൂഗിളിനെ മാത്രം ആശ്രയിച്ച് വാഹനം ഓടിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യം കൂടി അറിയിക്കുകയാണ്. കാരണം ഗൂഗിള് നോക്കിപ്പോയി വെള്ളക്കെട്ടിലൊക്കെ പലരും ചെന്ന് വീണിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാലോ. അപ്പോൾ ആ ഒരു കാര്യം ഇനി ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. മഴക്കാലമാണ്. എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 കഴിഞ്ഞ് 36 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് മോജോയാണ് വിത്ത് മീ ആർ ജെ.

0: നടക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ മെയ് 24 കൊല്ലം സീ പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
3: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
2: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
3: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്
2: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റ് ഉമ്മന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോൾ.
5: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
6: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
7: മോർണിംഗ് ബോജോ.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനൂഷ. മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു അപ്ഡേറ്റ് ആണ് ഈ ഒരു സമയത്ത് വന്നിരിക്കുന്നത്. പുത്തൂർ പവിത്രേശ്വരം പഞ്ചായത്തിലെ പൊതുസ്ഥലങ്ങളിൽ അപകടകരമായിട്ട് സ്ഥിതി ചെയ്യുന്ന മരങ്ങൾ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മുറിച്ചു മാറ്റുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഈ വരുന്ന 26-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മുൻപായിട്ട് അപേക്ഷ ലഭിക്കണമെന്നാണ് സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത്. സോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി അടുത്ത 2 ദിവസത്തേക്ക് ബാങ്ക് അവധിയാണ് കേട്ടോ. നാളെയും 4th സാറ്റർഡേ ആണ്, അതുകൊണ്ട് തന്നെ ബാങ്ക് അവധിയാണ്. അപ്പോൾ എന്തായാലും ഇടപാടുകളൊക്കെ ഇന്ന് തന്നെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തേക്ക് മോർണിംഗ് മോജോ വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമൊക്കെ ആയിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ നമ്മൾ മോർണിംഗ് മോജോയിലൂടെ കേട്ടറിഞ്ഞു. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രം 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 10 മണി.

0: യാത്രയായ ഹോം സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ട് പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയായ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ എഫ് 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കുന്നത് പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ എഫ് 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കുട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. May 24 കൊല്ലം സി പാലസിലും 60-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8 5 4 7 7 9 2 1 2 0.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ എത്തിയെന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ജോൺ.
0: ജോൺ, ജോൺ ഏട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: കിഴക്കേത്തെരുവ്.
0: കിഴക്കേത്തെരുവിലാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: എന്റെ ഭാര്യ, രണ്ട് മക്കൾ.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: ഒരാള് ടീച്ചറ്, ഒരാള് MSW.
0: ഓക്കെ, ഒരാൾ സോഷ്യൽ വർക്കറും ഒരാൾ ടീച്ചറും ആണല്ലേ.
1: അതെ,
0: രണ്ടും വലിയൊരു ഗ്രേറ്റ് സർവീസിലാണ്.
1: അതെ അതെ അതെ.
0: മക്കളുടെ പേരൊക്കെ എങ്ങനെയാ?
1: എന്റെ മോടെ മൂത്ത മോടെ പേര് ജീഷ്മ ജോൺ, ഇളയ കുട്ടിയുടെ പേര് ജിനീഷ ജോൺ.
0: രണ്ട് പെൺമക്കളാണ്?
1: രണ്ട് പെൺമക്കളാണ്.
0: അടിപൊളി. ശരി ശരി. അപ്പോഴേ ചേട്ടൻ എന്താ ചെയ്യുന്നത്?
1: ഞാൻ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നു.
0: മെഡിക്കൽ ഷോപ്പ് നടത്തുകയാണ്? ഓക്കെ. അപ്പൊ എങ്ങനെ പോകുന്നു മെഡിക്കൽ ഷോപ്പിലെ ബിസിനസ് ഒക്കെ?
1: ഒരുവിധം ഓടി പോകുന്നുണ്ട്,
0: കുഴപ്പമില്ലാതെ പോകുന്നു.
1: അതെ.
0: അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ ഷോപ്പ് ഒക്കെ തുടങ്ങാന്ന് കരുതിയത്?
1: ഞാനിപ്പോ 42 വർഷമായിട്ട് മെഡിക്കൽ ഷോപ്പ് വ്യാപാരമാണ്. അങ്ങനെ വേറൊരു ഫീൽഡ് അറിയാമ്യാത്തോണ്ട് ഇത് തന്നെ അങ്ങ് തുടർന്ന് പോകുന്നു.
0: 40 വർഷമായിട്ട് ഈ ഒരു ഫാർമസി മേഖലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
1: അതെ.
0: ശരി. അപ്പോഴേ നമ്മുടെ കൊട്ടാരക്കരയെ പറ്റി എന്താ അഭിപ്രായം?
1: കൊട്ടാരക്കരയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മുടെ MLA ആയിരിക്കുന്ന ബാലഗോപാൽ സാറ് ഒരുപാട് വികസന പദ്ധതികൾ ചെയ്തിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ള ആസൂത്രണങ്ങൾ പുള്ളി പറഞ്ഞിട്ടുണ്ട്. നല്ല ഒരു പ്രവർത്തനമാണ് MLA നിലയിൽ ബാലഗോപാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വികസനം വരാൻ ഇപ്പം ബൈപ്പാസ് വരുമെന്ന് പറയുന്നു. പുതിയ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡ് പുതിയ ടെർമിനൽ വരുമെന്ന് പറയുന്നു. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കുറേ പണികൾ കഴിഞ്ഞു, ഇനി വരുമെന്ന് പറയുന്നു.
0: ഞാൻ ഒരുപാട് ഒരുപാട് പദ്ധതികൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ അപ്പൊ എന്തായാലും നല്ല രീതിയിൽ പൂർത്തിയാക്കുമെന്ന വിശ്വാസത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ. അപ്പൊ എന്തായാലും നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ ജോൺ ഏട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരും ഇങ്ങ് പോകേണ്ട, കേട്ടുകൊണ്ടിരുന്നുള്ളൂ റേഡിയോ 1T വിത്ത് മീ RJ ശ്രീശാന്ത് ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് May 25 to 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കേൾവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. May 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
2: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655440.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ജോണേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ചേട്ടാ, ഇപ്പൊ എത്ര വയസ്സായി?
1: എനിക്ക് 56.
0: 56 വയസ്സ്, ചെറുപ്പമാണല്ലോ. ഓക്കെ, അപ്പോഴേ ഈ ഒരു 56 വയസ്സിനുള്ളിൽ ലൈഫിലൂടെ പഠിച്ച ഒരു വലിയ ലെസൺ എന്താ, പാഠം എന്തായിരിക്കും?
1: പ്രത്യേകിച്ച് പറയാന്, എന്റെ ചെറുപ്പകാലത്ത് പഠിക്കാൻ കൂടുതൽ പഠിക്കാൻ കഴിഞ്ഞില്ല. പ്രീ ഡിഗ്രി വരെ പഠിച്ചു, നല്ല പ്രാക്ടീസ് ചെയ്തു, അങ്ങനെ ഡിസ്മിസ് ആയി. പിന്നെ അങ്ങനെ പഠിക്കാത്തതുകൊണ്ട് എനിക്ക് വലിയ സങ്കടമുണ്ട്. പഠിച്ചിരുന്നെങ്കിൽ നല്ല ഒരു ജോലി കിട്ടുമായിരുന്നു. വ്യാപാരം പഴയതുപോലല്ല, ഇപ്പം അത്ര ഇതല്ല. പക്ഷെ അന്ന് പഠിച്ചിരുന്നെങ്കിൽ നല്ല ഒരു ജോലി കിട്ടിയനെ, അതെനിക്ക് വലിയ ഒരു പരിതാപകരമായ ഒരു സങ്കടമുണ്ട്. ഭാവി പോയെന്നുള്ള അതർത്ഥമല്ല, പക്ഷെ ഇപ്പം നല്ലവണ്ണം പോകുന്നുണ്ട്, പക്ഷെ അത്ര ഡെവലപ്പ് അല്ല. ബിസിനസ് എപ്പോഴും വേരിയേഷൻ വരാമല്ലോ, ബിസിനസ് കുറയും കൂടും, അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്.
0: തീർച്ചയായിട്ടും പഠിച്ച സമയത്ത് കൃത്യമായിട്ട് പഠിച്ച് മുൻപോട്ട് പോകുവായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇതിനേക്കാൾ വലിയൊരു മേഖല ഒരു പക്ഷേ എത്തിപ്പോയാലേ.
1: തീർച്ചയായിട്ടും എത്തിപ്പോയാണ്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ജീവിത അനുഭവത്തിലൂടെ പറയുന്ന കാര്യം ഇതാണ്, പഠിക്കുന്ന സമയത്ത് വ്യക്തമായിട്ട് വൃത്തിയായിട്ട് പഠിക്കുക അല്ലേ.
1: പഠിക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ജോലി കിട്ടും, നല്ല ഉന്നതിയിൽ നമുക്ക് എത്തപ്പെടാൻ സാധിക്കും. അത് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്.
0: അനുഭവത്തിന്റെ വാക്കുകളല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ ഒരു വലിയ മെസ്സേജാണ്, വലിയ ലെസൺ ആണ്. അപ്പൊ എന്തായാലും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകുന്ന വാക്കുകളാണ്. സോ അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെട്ടതിൽ സന്തോഷം, ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ.
1: തീർച്ചയായിട്ടും പോട്ടെ.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് നമ്മുടെ കിഴക്കേ തെരുവ് സ്വദേശിയായ ജോണേട്ടനാണ് കേട്ടോ. ദേ ഇതുപോലെ ഇനിയും ഇനി ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1D വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെ വി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8544779 120.

0: Yes, once again we are back on Radio 1T with me, RJ Srishant on Astraya FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അകറി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ചേട്ടൻ എന്ന് പരിചയപ്പെടാം. ചേട്ടാ പേരെങ്ങനെയാണ്?
1: രതീഷ് കുമാർ.
0: രതീഷ് ചേട്ടാ വീട് അടുത്ത് തന്നെയാണോ?
1: അല്ലല്ല, പത്തിനോട്ട്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ ഞാനും അമ്മേ.
0: ഹാപ്പി ആയിട്ട് പോകുന്നല്ലോ?
1: ഹാപ്പി ആയിട്ട് പോകുന്നു.
0: അപ്പം എന്താ ചെയ്യുന്നത്?
1: വണ്ടി
0: ഓട്ടം എന്ന് പറയുമ്പോൾ
1: ഓട്ടോറിക്ഷ.
0: ഓട്ടോറിക്ഷയാണ് നമ്മുടെ പാവങ്ങളുടെ പോർഷും.

0: ഡീസലിനും പെട്രോളിനും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കില്ലേ? അങ്ങനെ മൊത്തം പിന്നെ ആൾക്കാരുടെ കയ്യിലൊന്നും പൈസയും കാര്യങ്ങളൊന്നും ഇല്ല, ജോലിയായിട്ടും കാര്യങ്ങളൊന്നും ഇല്ല. ഇതാണ് മെയിനായിട്ട്. പിന്നെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് 10 രൂപ മേടിച്ചാൽ നമ്മുടെ വയറും കഴിയുന്നത് ഏതാ? അങ്ങനെ നിലവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയില്ല ഓട്ടോമാറ്റിക്കായിട്ട്.
1: ഇപ്പോ ഡീസലിനൊക്കെ വില കൂടി നമ്മുടെ കുറ്റമല്ല, സ്വപ്പം എന്തായാലും ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാം. എന്നിരുന്നാ പോലും തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു അല്ലേ?
0: അത് തന്നെ.
2: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മളെ കരുതി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി നമ്മുടെ രതീഷ് ചേട്ടനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞോണ്ടിരിക്കുകയാണ്. സോ ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കാനുണ്ട്. അപ്പൊ ആരെങ്കിൽ പോകേണ്ട, കേട്ടോടെ ഇരുന്നോളൂ റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: അൽപ്പം.
1: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 Adinopum Natarkopum. Appo nammal angarde nammude sondam kottarakara Pulavan Junction athi nammude auto chetanaya Radhish Chetan ingane parichayapettundirikkana. So chetanode korchu karyangal koodi chodikkanundu. Appo cheta
2: seri appole chetan oru avasaram kittana. Chetan oru gadagatha mantri aanu nammude Keralathinte. Appo chetan aadyam cheyan povunna oru karyam endarikkum driving field il
3: ഫീൽഡില് ഇപ്പൊ ഓൾറെഡി എല്ലാ മേഖലയിലും വണ്ടി പ്രസ്ഥാനമായിട്ടൊക്കെ നിൽക്കുന്ന ഒരു കുറിച്ച് നമുക്ക് അറിയാം. ഡെയിലി ചാർജ് കൂട്ടണ്ടേ? ഇപ്പൊ കഴിഞ്ഞാല് ഒരു ലിറ്ററിന് തന്നെ ഇപ്പൊ 112 രൂപയും കണ്ടായി. അപ്പൊ അതെന്ന് വെച്ചാൽ ഇനിയിപ്പം നമുക്ക് ഓട്ടോ നേരക്ക് കൂടിയെങ്കിലേ നമ്മുടെ കാര്യങ്ങളും എല്ലാം വണ്ടി ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ റെന്റ് വണ്ടി എടുത്ത് ഓടുന്നേ. ഡെയിലി 300 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ, ഒരു കല്യാണം പാല് കാച്ച് എല്ലാം വരുമ്പോ ഇതെല്ലാം നമുക്ക് ഒരു മിക്കാട് പണിക്ക് പോയാല് നമുക്ക് അതിന്റെ കിട്ടും. അതിന്റെ കിട്ടിയാലും നമുക്ക് നാട്ടില് പിന്നെ സാധനങ്ങളായാലും എന്ത് മേടിച്ചാലും ഭയങ്കര വിലയാണ്. ഇപ്പൊ ഒരു കടയിൽ ചെന്ന ഒരു 500 രൂപ 1000 രൂപ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ഇല്ല.
2: മനസ്സിലായി മനസ്സിലായി. അപ്പൊ എന്തായാലും ഒരുപാട് കഷ്ടപ്പാടുണ്ട്. അപ്പൊ എന്തായാലും മിനിമം ചാർജ് 30 രൂപ കൂട്ടണം എന്നാണ് പറയുന്നത് അല്ലേ?
3: കൂട്ടണം കൂട്ടണം.
2: കാരണം ഒരുപാട് ഓട്ടോസ്റ്റേറ്റർമാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടെ ദൈനംദിന ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒരു വലിയ അനുഗ്രഹമായിരിക്കും അവരെ പോലുള്ളവർക്ക്. സോ അതാണ് നമ്മുടെ രതീഷ് ചേട്ടൻ പറയുന്നത് കേട്ടോ. അപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു ഗതാഗത മന്ത്രി ആവട്ടെ.
3: അത് തന്നെ.
2: ഓക്കെ. അപ്പൊ ചേട്ടാ ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോകും കേട്ടോ.
3: ഓക്കെ ഓക്കെ ശരി.
2: ഓക്കെ. അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ ഈ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലത്ത് ഇന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് നമ്മുടെ ഓട്ടോ ഡ്രൈവറായ രതീഷ് ചേട്ടനാണ് കേട്ടോ. അതേ ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1T വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓൺ ആസ്ട്രയ FM 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

끝난 거나 이런 약혼마나 너무 끝나나 질려 끝마가나 질려 끝난 거나 이런 약혼마나 너무 끝나나.

0: റേഡിയോ വൺ ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഗുണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കരാകെയാണ്. പുലമൺ ജംഗ്ഷനിലെത്തി നിന്ന് ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് ഷാൻ.
0: ഷാൻ, ഓക്കെ. ചേട്ടാ വീടടുത്ത് തന്നെയാണോ?
1: അല്ല, ഞാൻ പുത്തൂര്.
0: പുത്തൂക്കാരനാണ്. ഇവിടുത്തെ പരിപാടിയാ പുത്തൂക്കാരന്?
1: ഇവിടെ ഈ കണ്ണാശുപത്രിയില്ലേ, ഇവിടെ ഒരാളെ കൊണ്ട് വന്നേ.
0: ഓക്കെ, ഹോസ്പിറ്റലിൽ വന്നെയാണ്.
1: ആ,
0: ശരി. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്.
0: കൊച്ചുമക്കളൊക്കെ ഉണ്ടോ?
1: ആ, ഉണ്ട്.
0: എന്താ പറയത്തില്ലല്ലോ,
1: അത് നമ്മുടെ മേക്കപ്പിന്റെ ഉണ്ടാ.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ ജീവിതമൊക്കെ ഹാപ്പി ആയിട്ട് പോകും?
1: ജീവിതം ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏത് പ്രതിസന്ധി വന്നാലും നമ്മളൊന്നും കൊണ്ടുവരാതെ വന്നവരാ. അപ്പൊ ഇവിടെ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി അതിൽ നഷ്ടങ്ങളോ കോട്ടങ്ങളോ നമ്മുടെ പ്രവൃത്തി കണ്ട് എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഉണ്ടായാലോ, അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മളായിട്ട് വരുത്തി വെക്കുന്നതോ മറ്റുള്ളവർ നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതുമായിരിക്കും. അപ്പൊ അതിലൊക്കെ നമ്മൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഒരു ദിവസം കൊണ്ടോ മേക്കപ്പ് ചെയ്ത് പൊക്കോണം. നമുക്ക് ഇവിടെ സമയം ഇല്ലല്ലോ കളയാന്. നമ്മളൊന്നും ഇന്ന് വന്ന് നാളെ പോകുമെന്ന് പറയാനും പറ്റത്തില്ല. എപ്പം പോകുന്നു എപ്പം വരുന്നു എന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിലൊന്നും നമ്മളെ തളർത്താൻ സാഹചര്യം ഉണ്ടാവരുത്. അതാണ് എന്റെ അഭിപ്രായം.
0: പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ ഭാഗമാണ്. അതെല്ലാം നമ്മൾ ഉയർത്ത താഴ്ച പോലെ ഇങ്ങനെ ലൈഫിൽ വന്നോണ്ടിരിക്കും. അപ്പൊ അതിനൊന്നും നമ്മൾ അധികം വില കൊടുക്കാതെ എല്ലാം മേക്കപ്പ് ചെയ്തങ്ങ് പോയാൽ മതി ജീവിതത്തിൽ. അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും അല്ലേ?
1: അതെ, ഹാപ്പി ആയിട്ടിരിക്കണം. അങ്ങനെയാണ്, നമ്മൾ ദുഃഖപ്പെട്ടിട്ട് കാര്യമില്ല. ഒരു വിഷമോ പ്രയാസോ വന്നിട്ടും നമ്മൾ ദുഃഖപ്പെട്ടിട്ട് കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചുള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുത്തു മണ്ഡപം ജംഗ്ഷൻ ആട്ടോ ഓടുന്നവരാണ്. ഞങ്ങൾ സത്യം പറയുവാണെങ്കിൽ 300,000 രൂപ 400,000 രൂപയുടെ വണ്ടി 5,000 രൂപ 10,000 രൂപ കൊടുത്ത് CC ഇട്ട് അതോടി CC അടയ്ക്കണം ഞങ്ങളുടെ കുടുംബവും കഴിയണം. ഏഹ്, അപ്പൊ നമ്മൾ പാവപ്പെട്ടവൻ എപ്പോഴും ദോഷങ്ങളാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണമുള്ളവൻ എന്തും ചെയ്യാമെന്നുള്ള ഒരു രീതിയാണ്. സാധാരണപ്പെട്ടവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ടവനെ എവിടെ ചെന്നാലും ഏത് രീതിയിലും അവനെ ഏത് ഭരണം വന്നാലും ഇടത് വന്നാലും വലത് വന്നാലും ഏത് വന്നാലും അവനെ നിലനിർത്തിയുള്ള ഒരു രീതി മാറി നമ്മൾ ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വരുന്ന ആളുകളെല്ലാം മനസ്സിലാക്കേണ്ടത് ഈ ജനങ്ങൾ ഇയാളെ തോളയിൽ ഏറ്റുവിക്കുന്ന വെച്ചക്കൂല്യം ഈ ജനങ്ങൾ കൈവലിച്ചാൽ ഈ മൂട് പിടിച്ചവൻ താഴെ വീഴുമെന്ന് ഇവർ മനസ്സിലാക്കണം. അവര് ഓരോരുത്തർ ഇയാളിപ്പോ എന്തോ ഭാര്യയൊക്കെ അവർ കൊടുത്താലേ ജനങ്ങൾ ഇതെല്ലാം വീക്ഷിക്കുന്നവരാ. അവരതനുസരിച്ച് പ്രവർത്തിക്കും. വല്ലവന്റെ ഒരു വണ്ടി നമ്മൾ എടുത്തോണ്ട് വരുന്നു, ആ വണ്ടി അവൻ ക്ഷേമതി അടച്ചോ ഇല്ലയോ എന്ന് അറിയുന്നില്ല. ആ ക്ഷേമതി എത്ര വർഷത്തെ കുടിശ്ശിയുണ്ടോ അത് അടച്ച് വേണം ടെസ്റ്റ് ചെയ്യണമെന്ന ഒരു വ്യവസ്ഥ വന്ന് ഇവിടെ പാവപ്പെട്ട ആട്ടോറിക്ഷക്കാർ 10,000 രൂപ 8,000 രൂപ 6,000 രൂപ അവൻ പണയപ്പെടുത്തിയോ പലിശയ്ക്ക് എടുത്ത് കൊണ്ടുവന്ന് അടച്ച് വണ്ടി ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി. ഇപ്പം നിങ്ങൾ പരിഷ്കാരങ്ങൾ വരുത്ത്. അപ്പൊ ഈ വണ്ടി ഞാനൊരു വണ്ടി പഴയ ഒരു വണ്ടി ഞാൻ മേടിക്കുക, സെക്കൻഡ് ഹാൻഡ് മേടിക്കുക. എന്റെ കൈ മുതലാളിത്തമായി വന്നതിന് ശേഷമുള്ള ഇതിൽ എന്റെ ഇത് മേടിക്കേണ്ടത്. മറ്റേ ആൾ ചോദിച്ചു ചെയ്യാത്തതിന് ഞാൻ അതുകൂടെ എന്റെ ഇത് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തുപോയ വണ്ടിക്ക് അടയ്ക്കാതിരിക്കാൻ പറ്റുമോ?
0: അതിനൊക്കെ മാറ്റം വരുത്തണം അല്ലേ?
1: മാറ്റം വേണമല്ലോ.
0: അപ്പൊ എന്തായാലും ചേട്ടാ, അപ്പൊ എന്തായാലും നമുക്ക് പുതിയൊരു ഭരണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അനുയോജ്യമായ സംവിധാനം സ്വീകരിക്കുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും പരിചയപ്പെടലും സന്തോഷം കേട്ടോ.
1: ശരി, ഓക്കെ ഓക്കെ, ശരി.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ നിന്ന് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെട്ടത് പുത്ര സ്വദേശിയായ ഷാൻ ചേട്ടനെയാണ് കേട്ടോ. ദൈവത്തുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് റേഡിയോ 1 ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഗുണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. May 24 കൊല്ലം സീ പാലസിലും 60+ രാജ്യങ്ങളിലെ 1000+ യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8544779210.
2: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 മുതൽ June 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്ക് പ്രസാദ്.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ട്.
1: ആയിരം പരാമുത്തുണ്ടേ
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ ആയിരം.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനായി വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ എഫ് 90.
5: കാസറ്റ് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിക് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹായ്, ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, 2 മിനിറ്റ് ആയിരിക്കാണല്ലേ. ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474299190 0474 2919 0 വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524900 0 5 2 6 6 4 9 0 9 0 So keep on listening to Austria FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. സൗജന്യ ടേബിൾ പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെ വി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യാസിത് കഫി, ഇവിടെ
1: ഇഷ്ടം പോലെ പാട്ട്. Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു 14 മിനിറ്റ് ആയിരിക്കാണല്ലേ. അപ്പൊ നമ്മുടെ കാസറ്റ് കഫേയിൽ എന്ത് ഫേസ്റ്റ് ലിസണർ ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? അജയമണി ചേട്ടാ, എന്തുകൊണ്ട് വിശേഷം? സുഖാണ്, അവിടെ സുഖമായിട്ട് പോകുന്നില്ലേ? മഴയൊക്കെ ഉണ്ടോ? മഴ ചെറുതായിട്ടുണ്ട് തോന്നിട്ടുണ്ടല്ലേ. മഴക്കോളുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ മണിച്ചേച്ചിക്ക് സുഖല്ലേ? ആണല്ലേ, അപ്പൊ ഇന്ന് ചക്കയാണ് സ്പെഷ്യൽ അവിടെ. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഏത് പാട്ട് ഇന്ന് കേക്കണ്ടേ? നമ്മുടെ ദാസേട്ടൻ പാടിയ കിട്ടിലും പാട്ടാണല്ലോ ചോദിച്ചേക്കുന്നേ. ഓക്കെ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ആർക്ക്
2: വേണ്ടിട്ടാ?
1: എനിക്കും ബാക്കി എല്ലാവർക്കും. താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പോ നമ്മളിപ്പോ വിളിച്ചത് പുത്തൂർ നിന്നും അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആൻഡ് എവർഗ്രീൻ ആയിട്ടുള്ള ഒരു പാട്ടാണ്, പാവാട വേണം മേലാട വേണം എന്ന അങ്ങാടി എന്ന സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു കാലത്തെ, നല്ല ഇപ്പോഴും ടി വിയിൽ വന്നാൽ നമ്മൾ കാണുന്ന ഒരു ചിത്രമാണല്ലോ ആ ഒരു മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ദാസേട്ടൻ പാടി കിട്ടില്ല പാക്കിട്ടുള്ള ബിച്ചു തിരുമല സർ വരികൾ എഴുതിയ, ശ്യാം സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കാം. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ റേഡിയോ ആസ്ട്രിയ എഫ് എം. മലയാള സിനിമയിലെ ഹാസ്യ നടനായിട്ടുള്ള ബഹദൂർ ഓർമ്മ ദിനത്തിൽ ജോക്കർ സിനിമയിൽ കണ്ണീർ മഴയത്ത് ഞാനൊരു എന്ന ഗാനം കേൾപ്പിക്കുക, പി വി മുഹമ്മദ് വടക്കേ വാവനൂർ എന്നും പറഞ്ഞാണ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്തു തരാം. ജോക്കർ എന്ന സിനിമയിലെ ദാസേട്ടൻ പാടിയ യൂസുഫ് അലി കെജേരി സർ വരികൾ എഴുതിയ, മോഹൻ സിതാര മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ് കണ്ണീർ മഴയത്ത് എന്നൊരു പാട്ട്. അപ്പൊ ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലൂടെ വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മൾ ലക്കി ടു ത്രൂ സെലക്ട് ചെയ്തൊരു ഭാഗ്യശാലിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പൊ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. നാളെ നാളെ സാറ്റർഡേ ആണ്, നാളെയാണ് ആ വിന്നറിനെ അനൗൺസ് ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291909. വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു നമ്പർ 9522649090952669090. So keep on listening to Astriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
1: ശനിയാഴ്ച വാങ്ങാന്നേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
0: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
1: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
3: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
4: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. April 1 to June 30 മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: അങ്ങാടി എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ഹർജെ സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ സംസാരിക്കുന്നേ? രാംജി ചേട്ടാ, റേഡിയോ അടുത്ത് നിന്ന് മാറി നിൽക്കാമോ? ഹലോ, ആ കേൾക്കാം കേൾക്കാം. എന്തുകൊണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. മഴയുണ്ടോ? മഴ കോളുണ്ട്. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ? ഇപ്പഴേ. ഓക്കെ ചേട്ടാ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? ഓക്കെ, സായന്തരം നിഴൽ വിഷീല എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. അത് നമ്മുടെ ദാസേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടിയ പാട്ടാണ് ഇന്ന് വേണ്ടത്. ഓക്കെ ചേട്ടാ, ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. അപ്പോ നമ്മളിപ്പോ വിളിച്ചത് രാംജി ചേട്ടനാണ്. രാംജി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് ഒഴിവു കാലം എന്ന ഒരു എവർഗ്രീൻ സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് സായന്തരം നിഴൽ വിഷീല എന്ന പാട്ട്. പ്രത്യേകിച്ച് ചേട്ടന്റെ ചെറുമകളായിട്ടുള്ള അനുപ്രിയയ്ക്കും അതുകൊണ്ട് തന്നെ കേൾക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്ന പാട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ്. ജോൺസൺ മാഷ് മ്യൂസിക് കമ്പോസ് ചെയ്ത് കെ ജയകുമാർ സർ ലിറിക്സ് എഴുതി ദാസ് ചേട്ടനും ജാനകിയമ്മയും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഒഴിവു കാലം എന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു മൂവിയിലെ ഒരു കിട്ടിലും പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കാം. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹലോ, ഹായ്, ഞാൻ മായ, എന്റെ വീട് ചാരുമോടാണ്. എനിക്കൊരു ഹിന്ദി സോങ് വെച്ച് തരാമോ? അഗർ തും മിൽ ജാവോ എന്ന പാട്ട് പ്ലേ ചെയ്ത് തരാമോ എന്നാണ് മായ ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. അതും വളരെ കിട്ടിലും ഒരു പാട്ടാണ്. ശ്രേയ ഘോഷാൽ പാടി, അതുപോലെ സയ്യിദ് കൗധരിയും ഷക്കീൽ അസ്മിയും ചേർന്ന് ലിറിക്സ് എഴുതി രൂപ് കുമാർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9524909059269. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBSE സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8545779210.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പയങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
7: പുതു പുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
9: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി ഇന്ന് കൂടെയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടെയുള്ള ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് നിൽക്കുകയാണെന്ന് നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഹലോ
10: ഹലോ
9: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ?
10: ഓക്കെ,
9: ഓമന ചേച്ചി സുഖാണോ? പാട്ടും കേട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ പോയില്ലേ?
10: പോയി, മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചോണ്ടിരിക്കുക.
9: മരുന്നൊക്കെ വാങ്ങിച്ചു കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
10: വീട്ടിൽ എന്റെ മോനെ.
9: മോനെന്ത് ചെയ്യുന്നു?
10: മോനെ ഒരു ആക്സിഡന്റ് ഒക്കെ പറ്റി അവന് ജോലിക്കൊന്നും പാടിപ്പോ വീട്ടിൽ ഇരിക്കുക.
9: അതെയോ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
10: ഭക്ഷണമൊക്കെ പരുവപ്പെട്ട് വരുന്നതേ ഉള്ളൂ, കഴിച്ചില്ല.
9: പരുവപ്പെട്ട് വരുന്നേ ഉള്ളു. അപ്പൊ ഇന്ന് എന്താണ് സ്പെഷ്യൽ? എന്താണ്
10: സ്പെഷ്യൽ?
9: മീൻകറിയും ചോറും. ഓക്കെ, അതൊക്കെ സ്പെഷ്യൽ അല്ലേ. ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേക്കണ്ട ഓമന ചേച്ചിക്ക്? മാനസമൈനെ വരൂ എന്ന പാട്ടാണ് കേക്കേണ്ടത്. ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. അപ്പൊ താങ്ക് യു ചേച്ചി, താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. ആണല്ലേ, ഇപ്പൊ സന്തോഷായില്ലേ? ഓക്കെ ചേച്ചി, താങ്ക് യു. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ഓമന ചേച്ചിയാണ്. ഓമന ചേച്ചി ചോദിച്ചിരിക്കുന്നത് മാനസമൈനേ വരൂ എന്ന്. ചെമ്മീൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. മന്നാടു പാടി, അതുപോലെ തന്നെ വയലാർ രാമവർമ്മ സർ വരികൾ എഴുതി, സലീൽ ചൗധരി സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആ പാട്ട് എന്തായാലും നമുക്ക് കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0414-0907-4-2-9-1-9-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0-0- കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526490090 9526490090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ്, ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
3: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് June 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സും ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ചകൾക്ക് പുറമെ പ്രാദേശികവും ആഗോളവുമായ പ്രധാന വിഷയങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു. നിരവധി കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും സൈപ്രസ് പ്രസിഡന്റ് ഇന്ന് വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സൈപ്രസ് പ്രസിഡന്റിനൊപ്പം വിദേശകാര്യമന്ത്രി, വാർത്താവിനിമയ മന്ത്രി, മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ ഉന്നതതല പ്രതിനിധി സംഘവുമുണ്ട്. 16th കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. UDF സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. LDF സ്ഥാനാർത്ഥി AC മൊയ്തീന് 35 വോട്ടും BJP സ്ഥാനാർത്ഥി BB ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ഫലപ്രഖ്യാപനത്തിനുശേഷം മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും ചേർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സ്പീക്കറുടെ ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ പറഞ്ഞു. ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും അവസരവും ലഭ്യമാക്കുക എന്നതാകും സ്പീക്കർ എന്ന നിലയിൽ തന്റെ പ്രധാന കടമയെന്നും ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി.
1: ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് എന്നിൽ നിക്ഷിപ്തമാക്കിയിട്ടുള്ളത്. 138 വർഷത്തെ പാരമ്പര്യമുള്ള നമ്മുടെ സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഭയ്ക്ക് ഉറപ്പ് നൽകുകയാണ്. സ്പീക്കർ എന്ന നിലയിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ നീതിയും

0: ശ്രീ പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. സ്പീക്കർക്ക് പൂർണ്ണ സഹകരണം ഉറപ്പു നൽകിയ ബിജെപി അംഗം രാജീവ് ചന്ദ്രശേഖർ ജനങ്ങൾക്ക് നല്ല ഭാവി സൃഷ്ടിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സഭയ്ക്ക് സാധിക്കട്ടെയെന്നും ആശംസിച്ചു. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അഭിനന്ദിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. വിപുലമായ നിയമനിർമ്മാണ പരിചയവും പാർലമെന്ററി സംവിധാനങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള അറിവും സഭയെ നീതിയോടെയും അന്തസ്സോടെയും നയിക്കാൻ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ സഹായിക്കുമെന്ന് ലോക്സഭാ സ്പീക്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഒഴിവുവരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെ നടക്കുമെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 10 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 24 രാജ്യസഭാ എംപിമാരുടെ കാലാവധി അടുത്ത മാസം പൂർത്തിയാകുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ്. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ പ്രധാനമന്ത്രി എച്ച് ഡി ദേവഗൌഡ, കേന്ദ്രസഹമന്ത്രി ജോർജ് കുര്യൻ എന്നിവരുൾപ്പെടെയുള്ള അംഗങ്ങളുടെ കാലാവധിയാണ് അടുത്ത മാസം അവസാനിക്കുന്നത്. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിൽ 4 വീതം സീറ്റുകളും രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ 3, ഝാർഖണ്ഡിൽ 2, മണിപ്പൂർ, മേഘാലയ, അരുണാചൽ പ്രദേശ്, മിസോറാം എന്നിവിടങ്ങളിൽ ഓരോ സീറ്റുകൾ വീതവുമാണ് ഒഴിവുവരുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. ഇതിനു പുറമെ മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട സുനേത്ര പവാർ, AIADMK MP CV ഷൺമുഖം എന്നിവർ രാജിവച്ച ഒഴിവുകളിലേക്കാണ് അടുത്ത മാസം 18 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്താരാഷ്ട്ര അതിർത്തികളിലെ വെല്ലുവിളികളെ നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സംസ്ഥാന പോലീസ്, കേന്ദ്ര സായുധ സേനകൾ, രഹസ്യാന്വേഷണ ഏജൻസികൾ, പ്രാദേശിക ഭരണകൂടം എന്നിവ തമ്മിൽ കൂടുതൽ ഏകോപനമുണ്ടാകണമെന്നും ന്യൂഡൽഹിയിൽ നടന്ന BSF പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞു. പ്രതികൂല സാഹചര്യങ്ങളും നിരവധി വെല്ലുവിളികളും ഉണ്ടായിരുന്നിട്ടും രാജ്യത്തിന്റെ അഭിമാനം എക്കാലവും ഉയർത്തിപ്പിടിക്കാൻ അതിർത്തി രക്ഷാ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഈ മാസം 26 ന്യൂഡൽഹിയിൽ നടക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കഴിഞ്ഞ ജൂലൈയിൽ വാഷിംഗ്ടൺ DC നടന്ന ചർച്ചകളുടെ തുടർച്ചയായാണ് യോഗം. ക്വാഡ് രാജ്യങ്ങൾക്കിടയിലെ സഹകരണം, ക്വാഡ് പദ്ധതികളുടെ പുരോഗതി, ഇൻഡോ പസഫിക് മേഖലയിലെ സമീപകാല സംഭവ വികാസങ്ങൾ തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യ സംരക്ഷണം എന്നത് ആഗോള പ്രതിബദ്ധത എന്നതിലുപരി സമൂഹങ്ങളും സ്ഥാപനങ്ങളും സർക്കാരുകളും സംയുക്തമായി നിർവഹിക്കേണ്ട പ്രാദേശിക ഉത്തരവാദിത്തമാണെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു. രാജ്യത്താകമാനമുള്ള പ്രാദേശിക സംരക്ഷണ പ്രവർത്തകർക്ക് അദ്ദേഹം ആദരമർപ്പിച്ചു. മൻ കി ബാത് ഉൾപ്പെടെയുള്ള വേദികൾ ഇത്തരം പ്രാദേശികമായ പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സഹായിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വീഡിയോ സന്ദേശത്തിൽ വ്യക്തമാക്കി.
2: Conservation cannot depend only on national policies, as care for nature must grow from the grassroots. Nationwide efforts are being undertaken for implementing the Kunming-Montreal Global Biodiversity Framework into real action. Programs like Mission Saibhagita encourage people to take part in managing wetlands and ecosystems. This ensures that conservation is inclusive, transparent and people-driven.
0: ജൈവ വൈവിധ്യത്തെക്കുറിച്ച് ആഗോളതലത്തിൽ അവബോധം വർദ്ധിപ്പിക്കാനും അവയുടെ സംരക്ഷണം ഉറപ്പാക്കാനുമാണ് ഐക്യരാഷ്ട്രസഭ May 22 ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. ന്യൂഡൽഹിയിൽ June 1 നടത്താൻ നിശ്ചയിച്ചിരുന്ന പ്രഥമ അന്താരാഷ്ട്ര ബിഗ് ക്യാറ്റ് അലയൻസ് ഉച്ചകോടി മാറ്റിവച്ചു. 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യം കണക്കിലെടുത്ത് മാറ്റിവച്ചതിന് പിന്നാലെയാണ് ഇതിനോടനുബന്ധിച്ച് നടക്കാനിരുന്ന ബിഗ് ക്യാറ്റ് ഉച്ചകോടിയും മാറ്റിയത്. കടുവ, സിംഹം, പുള്ളിപ്പുലി, ഹിമപ്പുലി തുടങ്ങി ബിഗ് ക്യാറ്റ് സ്പീഷീസിൽ വരുന്ന 7 വന്യജീവി വിഭാഗങ്ങളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണം ലക്ഷ്യമിട്ടാണ് ഉച്ചകോടി സംഘടിപ്പിക്കുന്നത്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങി എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോളയുടെ ബുൻഡി ബ്യൂഗോ വകഭേദം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ ലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വകഭേദത്തിനെതിരെ മരുന്ന് വികസിപ്പിക്കാൻ 9 മാസമെങ്കിലും എടുക്കുമെന്നാണ് WHO വിലയിരുത്തുന്നത്. 140-ലേറെ എബോള മരണങ്ങളും 650-ലേറെ പേർക്ക് രോഗബാധയും ഇതിനകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം ആഫ്രിക്കൻ രാജ്യങ്ങളിലെ എബോള സാഹചര്യം കണക്കിലെടുത്ത് ആരോഗ്യമന്ത്രി

മന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ ഇന്നലെ സംസ്ഥാന ദ്രുതകർമ്മ സമിതി യോഗം ചേർന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന കളിയിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസ് 89 റൺസിന് വിജയിച്ചു. 2019 പുൽവാമ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളായ ഹംസ ബുർഹാൻ കൊല്ലപ്പെട്ടു. പാക് അധീന കശ്മീരിൽ ഇന്നലെ അജ്ഞാതർ നടത്തിയ വെടിവയ്പ്പിലാണ് മരണം. പത്താൻകോട്ട് ജമ്മു ദേശീയപാത 44 ഇന്റർനെറ്റ് ബന്ധിത സിസിടിവി ക്യാമറ സ്ഥാപിച്ച് പാകിസ്ഥാൻ ഏജന്റുമാർക്ക് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ ഒരാളെ പഞ്ചാബ് പോലീസ് അറസ്റ്റ് ചെയ്തു. പത്താൻകോട്ട് സ്വദേശി ബൽജിത് സിംഗാണ് അറസ്റ്റിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. നിരവധി കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. 16 കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തെരഞ്ഞെടുത്തു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് സ്പീക്കർ. 10 സംസ്ഥാനങ്ങളിൽ ഒഴിവു വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. അതിർത്തികളിലെ വെല്ലുവിളി നേരിടാൻ സംയോജിതവും സമഗ്രവുമായ സുരക്ഷാ സംവിധാനം ആവശ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. രാജ്യത്തെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തകർക്ക് ആദരമർപ്പിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു. 1 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദി നമ്പർ 0474291909 0474219909 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായി റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526649090 9562669909. അപ്പൊ നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ തന്നെ 2 മെസ്സേജസ് ആണ് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹലോ ആശ്രിയ, ഞാൻ പാലായിൽ നിന്നും ഐശ്വര്യയാണ് കേട്ടോ. എനിക്ക് ദലുലു പാട്ട് വെച്ച് തരുമോ എന്നാണ് ഐശ്വര്യകുട്ടി ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും അതി ഭീകര കാമുകൻ എന്ന് സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള 2025 റിലീസായ ഒരു സിനിമയിൽ കിട്ടിലം പാട്ടാണ് ദലുലു ദലുലു എന്ന പാട്ട്. ആ ഒരു പാട്ടിന്റെ ഒരു പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടല്ലേ. അപ്പൊ ഈ ഒരു സൗണ്ട് ട്രാക്ക് കമ്പോസ് ചെയ്തത് ബിപിൻ അശോക് ആണ്. അതുപോലെ തന്നെ ലിറിക്സ് എഴുതിയത് ഹേ കാർത്തിയാണ്. അങ്ങനെ ഒരു കിട്ടിലം പാട്ടാണ്. അപ്പൊ ഈ പാട്ട് എന്തായാലും കേൾക്കാൻ മാത്രം മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ് ആശ്രിയ, ഞാൻ കൃഷ്ണേന്ദു സുൽത്താന ചേച്ചി, തേരി മേരി ഗല്ല സോങ് വെച്ച് തരണേ എന്നാണ് കൃഷ്ണേന്ദു കുട്ടി ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരാം. ബ്രാതാർ ലംബിയ എന്ന പാട്ടാണ്. ഷേർ ഷാ എന്ന സൂപ്പർ ഹിറ്റ് ആയിരുന്ന ഒരു മൂവിയിലെ പാട്ടാണ്. ജുബിൻ നൌത്യാലും അസീസ് കൗറും ചേർന്ന് പാടി. തനിഷ് ബക്ചി ലിറിക്സ് എഴുതി, തനിഷ് ബക്ചി തന്നെ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഹിന്ദി സോങ് ആണ് കേട്ടോ. അപ്പോൾ ഈ 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. അതിന് മുൻപായിട്ട് തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിലൂടെ ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാനായി ചോദിച്ച് മെസ്സേജ് അയക്കുകയും വിളിക്കുന്നവരിൽ നിന്ന് നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പൊ ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പൊ നാളെയാണ് ആ വിന്നറിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്ന ദിവസം. അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി മെസ്സേജ് അയക്കാനും വിളിക്കാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പൊ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ JM ആർക്കിടെക് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദലുലു എന്ന പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
2: സൗജന്യ കേവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കേവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:12 ആയിരിക്കാണല്ലേ. അപ്പോ നമുക്ക് ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. അപ്പൊ എന്നാലും രണ്ട് മെസ്സേജാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് നീതുവാണ്. ഹായ്, ഞാൻ നീതു. എന്റെ മക്കൾക്കും ഹസ്ബൻഡിനും വേണ്ടി മിന്നൽ വള എന്ന പാട്ട് വേണം എന്നാണ് ചേച്ചി പറഞ്ഞിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. മിന്നൽ വള എന്നത് നരിവേട്ട എന്ന സൂപ്പർ ഹിറ്റ് മൂവിയിലെ ഒരു കിട്ടിലം പാട്ടാണല്ലേ. സി ശ്രീരാമും സിതാര കൃഷ്ണവും ഗാറും ചേർന്ന് പാടി കൈതപ്രം സർ വരികൾ എഴുതി ജേക്സ് ബിജോയി മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ ട്രെൻഡിങ് ആയിട്ട് നിന്ന ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ്, ഞാൻ കാത്തു എഴുകോണ് നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എനിക്ക് കണ്ണോട് കണ്ണായിടാം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. മൃദുല വാര്യരും അതുപോലെ തന്നെ ജോബ് കുര്യനും ചേർന്ന് മനോഹരമാക്കിയിട്ടുള്ള ഒരു കിട്ടിലും റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474-291-09-0-0-4-2-9-1-9-0-0. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദി നമ്പർ 9526-490-9-0-9-0-9-6-6-4-9-0-0. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു 22 മിനിറ്റ് ആയിരിക്കാണ്. അപ്പൊ നമ്മുടെ കൂടി ഒരു ലിസണർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ.
2: ഹലോ
1: ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. നമസ്കാരം, ആരാ സംസാരിക്കുന്നത്? ഇത്
2: ഞാൻ സച്ചിൻ.
1: സച്ചിൻ, എന്തുണ്ട് വിശേഷം? വെക്കേഷൻ ഇങ്ങനെ അടിച്ചുപൊളിച്ചിരിക്കുകയാണല്ലേ. ഇനിയിപ്പോ വെക്കേഷൻ തീരാറായല്ലോ, എന്തോ ചെയ്യും? വീണ്ടും സ്കൂളിൽ പോയി തുടങ്ങണം. വീണ്ടും ഫ്രണ്ട്സിന്റെ ഒക്കെ കാണണം, ആ ഒരു എക്സൈറ്റ്മെന്റിൽ ആയിരിക്കുമല്ലോ. അതെ അല്ലേ. ഭക്ഷണമൊക്കെ കഴിച്ചോ സച്ചിൻ?
2: കഴിച്ചു.
1: എന്തായിരുന്നു സ്പെഷ്യൽ?
2: ഇന്ന് ചൂടത്തോരൻ, രസം, മീൻ വറുത്തത്.
1: എല്ലാവിടെയും നല്ല കിട്ടില്ല ഫുഡൊക്കെ ആയിരുന്നല്ലോ കഴിച്ചത്. അപ്പൊ ഇന്ന് എന്ത് പാട്ടാണ് സച്ചിന് കേൾക്കേണ്ടേ?
2: എനിക്കിന്ന് കേൾക്കേണ്ടത് മന്മദറാസ എന്നുള്ള പാട്ട്.
1: മന്മദറാസ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ?
2: ഉണ്ട്.
1: ആർക്ക് വേണ്ടിട്ടാ?
2: അമ്മയ്ക്കും സുൽത്താന ചേച്ചിക്കും.
1: അമ്മയ്ക്കും സുൽത്താന ചേച്ചിക്കും. താങ്ക് യു ഫോർ കോളിംഗ്. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കേടാ. അപ്പോ നമ്മളിപ്പോ വിളിച്ചത് സച്ചിനാണ്. സച്ചിൻ ചോദിച്ചിരിക്കുന്നത് മന്മദറാസ എന്ന പാട്ടാണ്. വളരെ കിട്ടിലമായിട്ടുള്ള, നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന നമ്മുടെ ഫേവറേറ്റ് പാട്ടുകളുടെ ലിസ്റ്റിലുള്ള ഒരു കിട്ടിലം പാട്ടാണ്. തിരുടാ തിരുടി എന്ന 2003 റിലീസായിട്ടുള്ള മൂവിയിലെ ഒരു കിട്ടിലം പാട്ടാണ് മന്മദറാസ എന്ന് പറഞ്ഞത്. ശങ്കർ മഹാദേവനും മലാതിയും ചേർന്ന് പാടി യുഗ ഭാരതി സാർ ലിറിക്സ് എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ. അതും പ്രത്യേകിച്ച് അമ്മയ്ക്കും വേണ്ടിയിട്ടൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പൊ സച്ചിന് വേണ്ടിയിട്ട് ഈ പാട്ട് എന്തായാലും നമ്മൾ പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഹായ് ആശ്രിയ, ഞാൻ ആതിര. എനിക്ക് ആഷിഖ് 2 മൂവിയിലെ തും ഹി ഹോ സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറപ്പായിട്ടും വെച്ച് തരാം, കാരണം അർജിത് സിംഗ് പാടി, അതുപോലെ തന്നെ മിഥുൻ മ്യൂസിക് കമ്പോസ് ചെയ്ത് തും ഹി ഹോ എന്ന കിട്ടിലം പാട്ടാണല്ലേ. അതും ആഷിഖ് 2 സൂപ്പർ ഹിറ്റ് പാട്ടുകളിലെ ഒരു പാട്ട് തന്നെയാണ് ഈ പാട്ട്. അപ്പൊ ഈ രണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474291090 0474219909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9526490906 5269909. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
3: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ call 8547792120.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: യാസിഡ് കഫി, ഇവിടെ
1: ഇഷ്ടം പോലെ പാട്ട്. Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ഹർജി സുൽത്താനയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ കൂടി ഒരു കോളർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
2: ഹലോ, നമസ്കാരം മോളെ.
1: ഹലോ, നമസ്കാരം. ആരാ സംസാരിക്കുന്നേ? ശാന്ത ചേച്ചി. എന്തുകൊണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: നല്ല
2: മാറി, മഴയൊക്കെ ആയി, നല്ല തണുപ്പൊക്കെ ആയി.
1: മഴയൊക്കെ ആയപ്പോ ഒരു ആശ്വാസമൊക്കെ ഉണ്ടല്ലേ. ഇന്ന് മഴ ഉണ്ടായിരുന്നു അവിടെ?
2: ഇന്ന് രാവിലെ ചെറുതായിട്ടൊന്നും ചാറി.
1: ആണല്ലേ, എങ്കിൽ വലുതായിട്ട് വലിയ മഴയായിട്ടില്ല എന്ന് നമുക്ക് ഇച്ചിരി സമാധാനമൊക്കെ തരുന്നുണ്ട്. ഓക്കെ. ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: കഴിച്ചു കഴിച്ചു
1: കഴിച്ചു. വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ചേട്ടനും രണ്ട് മക്കളും ഉണ്ട്.
1: ഓക്കെ, എല്ലാവർക്കും സുഖല്ലേ?
2: എല്ലാവർക്കും സുഖം.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ട് കേക്കണ്ടേ? മയിലായി പറന്നു ആണോ?
2: പറന്നു വരും മഴവിൽ തൂകു മഴവേ എന്നുള്ള പാട്ട്.
1: ഓക്കെ, മയിൽപീലിക്കാവ് എന്ന സിനിമയിലെ പാട്ടാണല്ലേ ഇപ്പൊ ഇന്ന് വേണ്ടത്.
2: ഓക്കെ മോളെ.
1: ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ?
2: നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും വേണ്ടി, ആസ്വദിക്കുന്ന എല്ലാ മനസ്സിലും വേണ്ടി.
1: ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം കേട്ടോ.
2: ഓക്കെ.
1: അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ശാന്ത ചേച്ചി ചോദിച്ചിരിക്കുന്നത് മയിൽപീലിക്കാവ് എന്ന സിനിമയിലെ മയിലായി പറന്നു വാ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ബിനി ഇഗ്നേഷ്യൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, എസ് രമേശൻ നായർ സർ ലിറിക്സ് എഴുതി, ജാനകി അമ്മ പാടിയ, മനോഹരമാക്കിയിട്ടുള്ള മയിലായി പറന്നു വാ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചത്തില് പാട്ടുകൾ ആസ്വദിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ശാന്ത ചേച്ചി ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വാട്സപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ഹായ് ആശ്രയ എഫ് എം, ഞാൻ അമ്പാടി. എനിക്ക് കൊച്ചി രാജാവ് എന്ന മൂവിയിലെ മൂന്ന് ചക്ര വണ്ടി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കൊച്ചി രാജാവ് കണ്ടിട്ടുള്ള എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണല്ലേ മൂന്ന് ചക്ര വണ്ടി എന്ന പാട്ട്. വിദ്യാസാഗർ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, ഗിരീഷ് പുത്തഞ്ചേരി സർ വരികൾ എഴുതി, എം ജി ശ്രീകുമാർ സർ പാടി മനോഹരമാക്കിയിട്ടുള്ള പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാം ടു ദി നമ്പർ 0474291 0947 249 07 491 0909 0909. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ആരും തന്നെ വിഷമിക്കേണ്ടതല്ല. നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ തന്നെ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദി നമ്പർ 9526499 0 9 0 9 5 2 6 6 4 9 0 0. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: യെസ് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാനാണ് ആർ ജെ സുൽത്താനയാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1:48 ആയിരിക്കുകയാണല്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട സമയമായിരിക്കുകയാണ്. അതിന് മുന്നായി ഒരു കോളർ കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ, ആരാ സംസാരിക്കുന്നേ?
2: നിതുൻ.
1: നിതുൻ, റേഡിയോയുടെ അടുത്തൊന്നും മാറി നിൽക്കാമോ? ഹലോ
2: ഹലോ.
1: ഓക്കെ, നിതുൻ ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടേ? തൂക്കി സോങ് ആണോ കേൾക്കണ്ടേ? നിതുൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഇനി നാലിലോട്ട് പോവാ. അപ്പൊ വലിയ ചെക്കനായല്ലോ. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലാരൊക്കെയുണ്ട്? കേക്കാമോ? ഹലോ, കേക്കാമോ? വീട്ടിലാരൊക്കെയുണ്ട്?
2: അച്ഛനുണ്ട്, എന്റെ അപ്പയുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, എന്റെ അനിയനുണ്ട്.
1: അപ്പൊ എല്ലാരും ഉണ്ടല്ലോ. അപ്പൊ മിഥുൻ ഇന്ന് കേക്കേണ്ട തൂക്കി എന്ന പാട്ടാണല്ലേ. വാടാ ടു സിനിമയുടെ വലിയ ഫാൻ ആണോ? ആണല്ലേ. അപ്പൊ മിഥുൻ ആർക്ക് വേണ്ടിട്ടാ ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? കസിൻസിന് വേണ്ടിട്ടാണല്ലേ. അപ്പൊ കസിൻസിന്റെ അടുത്ത് കന്വേഷണം പറകട്ടോ, ഉറപ്പായിട്ടും പ്ലേ ചെയ്ത് തരാം. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് മിഥുനാണ്. മിഥുൻ ചോദിച്ചിരിക്കുന്നത് തൂക്കി എന്ന സിനിമയിലെ, വാടാ ടു എന്ന സിനിമയിലെ തൂക്കി എന്ന കിട്ടിലമായിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴും ട്രെൻഡിങ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു പാട്ടാണല്ലേ തൂക്കി എന്ന പാട്ട്. മാളവിക സുന്ദർ പാടി, അതുപോലെ തന്നെ ആർക്കാടും വയലും ശബരീഷ് ശർമ്മയൊക്കെ എഴുതി കിട്ടിലമാക്കിയ ഒരു പാട്ടാണ്. മ്യൂസിക് കമ്പോസ് ചെയ്തു കിട്ടിലമാക്കി ഒരു മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് തൂക്കി എന്ന പാട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഈ പാട്ട് നമുക്ക് കേൾക്കാം. അതിനു മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ആദ്യമാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യ ചോദിച്ചിരിക്കുന്നത് എനിക്ക് ഇലക്കൊഴിയെ എന്ന പാട്ട് വെച്ച് തരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് തലവര എന്ന സിനിമ. തലവര എന്ന സിനിമയിൽ ഇലക്കൊഴിയെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. 2025 റിലീസായ ഒരു മൂവിയാണ് തലവര എന്ന മൂവി. അതിൽ മുത്തു സർ ലിറിക്സ് എഴുതി, അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഇല്ലൊക്കെ ചേർന്ന് മ്യൂസിക് കമ്പോസ് ചെയ്ത് രഘുസായി ചേർന്ന് പാടിയ മനോഹരമാക്കിയിട്ടുള്ള ഒരു പാട്ടാണ് ഈ തെരുവിൽ എന്ന പാട്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേട്ടിട്ട് വരാം. അപ്പൊ എന്തായാലും എനിക്കിന്ന് ടാറ്റാ ബൈബി പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. അതിന് മുന്നേ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കാസറ്റ് കഫേയിൽ വിളിക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്യും അല്ലെ. അപ്പൊ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ ആ ലൈവിൻ്റെ ടൈമിൽ ഒന്ന് റീജോയിൻ ചെയ്താൽ മാത്രം മതി. അപ്പോൾ എനിക്ക് എന്തായാലും ടാറ്റാ ബൈബി പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ സുൽത്താന സൈനിങ് ഓഫ്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. നമസ്കാരം, വെരി ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് വെൽക്കം ടു ലൗഡ് സ്പീക്കർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ലൗഡ് സ്പീക്കറുമായിട്ട് ഇതായി എത്തിച്ചേർന്നിരിക്കുന്നത് വേറെ ആരുമല്ല, ആർജെ അനൂഷയാണ്. ഇപ്പോൾ കാസിക് കഫേയിലൂടെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കാത്തവരുണ്ട് എങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കും. ഇനി എന്തായാലും നമ്മൾ കുറച്ചധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ ഫ്രൈഡേയ്സിലും ഞാൻ എത്തിച്ചേരുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റുമായിട്ടാണ്. അപ്പോൾ സയൻസിനെ പറ്റി പറയുമ്പോഴത്തേക്കും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് കുറേ സംഭവങ്ങൾ ഓടിയെത്തും. അതിൽ തന്നെ പലരുടെയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ എന്ന് പറയുന്നത് ഈ സ്പേസുകളെ പറ്റിയിട്ടുള്ള ഒരു സംഭവം തന്നെ ആയിരിക്കും അല്ലെ. കുറേ ആളുകൾ അത് പറഞ്ഞിട്ടുണ്ട്, സ്പേസിനെ പറ്റിയൊക്കെ അറിയാനായിട്ട് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണത്. ഏത് പ്രായക്കാർക്കും അത്രയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ടോപ്പിക് തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്ന് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന സെഗ്മെന്റിൽ സ്പേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കേട്ടറിയാനായിട്ട് പോകുന്നത്. മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാഹസിക യാത്രയെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. വേറെ ഒരു യാത്രയുമല്ല, ചന്ദ്രയാത്ര. ഭൂമിക്ക് പുറത്ത് മറ്റൊരു ഗോളത്തിൽ മനുഷ്യർ ആദ്യമായിട്ട് കാലുകുത്തിയ ആ ചരിത്ര നിമിഷം അതെങ്ങനെയാണ് യാഥാർത്ഥ്യമായത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിനു പിന്നിലെ അധ്വാനവും ശാസ്ത്രവും ഒക്കെ എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് കേട്ടിറങ്ങാലോ. ഒരു വലിയ സ്വപ്നത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. 1960 കേട്ടോ ഈ ഒരു കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ബഹിരാകാശ രംഗത്ത് വലിയ മത്സരങ്ങൾ നടക്കുന്ന ഒരു സമയമാണ്. 1961 അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ജോൺ എഫ് കെനഡി ലോകത്തിന് മുന്നിൽ വലിയൊരു പ്രഖ്യാപനം നടത്തി. ഈ ദശകം അവസാനിക്കുന്നതിന് മുൻപ് നമ്മൾ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കുകയും സുരക്ഷിതമായിട്ട് ഭൂമിയിൽ തിരിച്ചെത്തിക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ആക്ച്വലി ഇത് കേൾക്കാനൊക്കെ ഭയങ്കര എളുപ്പമായിരുന്നു എങ്കിലും അതൊരു വലിയ വെല്ലുവിളി നിറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ആ ഒരു സമയത്ത്. കാരണം ആ സമയത്ത് ചന്ദ്രനിലേക്ക് പോകാനുള്ള ഒരു റോക്കറ്റോ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളോ ഒന്നും തന്നെ മനുഷ്യന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. അപ്പൊ ചന്ദ്രനിലേക്ക് പോകാനായിട്ട് അവർക്ക് വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു റോക്കറ്റ് തന്നെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് സാറ്റേൺ ബി എന്ന ഒരു ഭീമൻ റോക്കറ്റ് അവർ നിർമ്മിക്കുന്നത്. അത് ഏകദേശം 36 കെട്ടിടത്തോളം ഉയരവും 1000 ടൺ ഭാരവുമുള്ള ഒരു വിസ്മയം എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുകളിലായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്ന Apollo 11 പേടകത്തിലാണ് സഞ്ചാരികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു യാത്രയെ പറ്റി പറയുമ്പോൾ 3 പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ചരിത്ര യാത്രയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് 3 ബഹിരാകാശ സഞ്ചാരികളായിരുന്നു. നീലാം സ്ട്രോങ് കമാൻഡറായിട്ട്, അതുപോലെ തന്നെ ബസ് ആൽഡ്രിൻ ലൂണാർ മൊഡ്യൂൾ പൈലറ്റായിട്ട്, പിന്നെ മൈക്കൽ കോളിൻസ് കമാൻഡ് മൊഡ്യൂൾ പൈലറ്റായിട്ട്. അങ്ങനെ ഈ 3 ഉൾപ്പെടുന്ന ആ ഒരു യാത്ര തുടങ്ങുകയായി. 1969 July 16 അമേരിക്കയിലെ ഫ്ലോറിഡയിൽ നിന്ന് Apollo 11 കുതിച്ചു വരികയായി. ഭൂമിയിൽ നിന്നും ഏകദേശം 380,000 അകലെയുള്ള ചന്ദ്രനിൽ എത്താനായിട്ട് അവർക്ക് 4 വേണ്ടി വന്നു. ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിയ ശേഷം മൈക്കൽ കോളിൻസ് പ്രധാന പേടകത്തിൽ തന്നെ തുടർന്നു. നീലാം സ്ട്രോങ്ങും ബസ് ആൽഡ്രിനും ഈഗിൾ എന്ന പേരുള്ള ഒരു ചെറിയ പേടകത്തിലേക്ക് മാറി ചന്ദ്രനിലേക്ക് ഇറങ്ങാനായിട്ട് തുടങ്ങുകയായി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

അരവിന്ദേ ആഘോഷം. അങ്ങനെ ആ ചരിത്ര നിമിഷത്തിലേക്കുള്ള യാത്രയെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. 1969 ജൂലൈ 20 ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് റേഡിയോയിലൂടെയും TVയിലൂടെയും ആ നിമിഷത്തിനായിട്ട് കാത്തിരുന്നു. പേടകത്തിലെ ഇന്ധനം തീരാറായ ആ അവസാന നിമിഷങ്ങളിൽ വളരെ സൂക്ഷ്മതയോടെ ആംസ്ട്രോങ് പേടകത്തെ ചന്ദ്രനിലെ ശാന്തതയുടെ സമുദ്രം എന്ന് വിളിക്കുന്ന സ്ഥലത്ത് സുരക്ഷിതമായിട്ട് ഇറക്കി. അതിനുശേഷം പേടകത്തിന്റെ വാതിൽ തുറന്ന് നീൽ ആംസ്ട്രോങ് ചന്ദ്രന്റെ മണ്ണിലേക്ക് ആദ്യമായിട്ട് കാലുകുത്തി. അന്ന് അദ്ദേഹം പറഞ്ഞ ആ വാക്കുകൾ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെട്ടു. ഇതൊരു മനുഷ്യന്റെ ചെറിയ കാൽവെപ്പാണ്, എന്നാൽ മനുഷ്യരാശിയുടെ വലിയൊരു കുതിച്ചുചാട്ടവും. പിന്നാലെ ബസ് ആൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങുകയായി. അവരവിടെ അമേരിക്കൻ പതാക നാട്ടുകയും ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ചന്ദ്രനിലെ പാറകളും മണ്ണുമൊക്കെ ശേഖരിക്കുകയും ചെയ്തു. ആക്ച്വലി വെറുമൊരു യാത്രയായിരുന്നില്ല കേട്ടോ അത്. 400,000+ ശാസ്ത്രജ്ഞരും എഞ്ചിനീയേഴ്സും രാപ്പകലില്ലാതെ അധ്വാനിച്ചതിന്റെ ഫലമായിരുന്നു അപ്പോളോ 11. അസാധ്യമെന്ന് കരുതിയ പലതും മനുഷ്യന്റെ ഇച്ഛാശക്തിക്കും ശാസ്ത്രത്തിനും മുന്നിൽ വഴിമാറി കൊടുക്കുമെന്ന് ഈ ഒരു യാത്ര ലോകത്തിന് തന്നെ കാണിച്ചു കൊടുത്തു. ഇനി ഇന്നത്തെ നമ്മുടെ കൈവശമുള്ള സ്മാർട്ട് ഫോണുകളേക്കാൾ എത്രയോ മടങ്ങ് ശേഷി കുറഞ്ഞ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിട്ടാണ് അവര് ചന്ദ്രനിൽ പോയതെന്ന് കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കാതെ ഇരിക്കാൻ സാധിക്കില്ല കേട്ടോ. അപ്പോളോ 11 പേടകത്തിൽ ഉപയോഗിച്ച കമ്പ്യൂട്ടറുകളുടെ മെമ്മറി, അതായത് റാം, ഇന്നത്തെ ഒരു സാധാരണ കാൽക്കുലേറ്ററിന് തുല്യമായിരുന്നു എന്നതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം. സാങ്കേതിക വിദ്യ വളരെ പരിമിതമായിരുന്ന ആ ഒരു കാലത്ത് ശാസ്ത്രജ്ഞരുടെ അപാരമായിട്ടുള്ള ബുദ്ധിശക്തിയും കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകളൊക്കെ മാത്രമായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആശ്രയം. അപ്പൊ എത്രത്തോളം റിസ്ക് എടുത്തുകൊണ്ടാണ് ആ ഒരു യാത്ര നടത്തിയതെന്ന് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണും. ഇനി ചന്ദ്രനിൽ അവശേഷിപ്പിച്ച കുറച്ച് അടയാളങ്ങളുണ്ട് മനുഷ്യൻ അവിടെ ചെന്നപ്പോൾ. അത് ഏതൊക്കെയാന്ന് കേട്ടാലോ. മായാത്ത കാൽപ്പാടുകൾ, ആംസ്ട്രോങ്ങിന്റെയും ആൽഡ്രിന്റെയും കാൽപ്പാടുകളെ ഇന്നും ചന്ദ്രനിലുണ്ട് കേട്ടോ. ഭൂമിയിലേതുപോലെ അവിടെ കാറ്റോ മഴയോ അല്ലെങ്കിൽ അന്തരീക്ഷമോ ഇല്ലാത്തത് കൊണ്ട് 1,00,000+ വർഷങ്ങൾ കഴിഞ്ഞാലും ആ കാൽപ്പാടുകൾ അവിടെ തന്നെ മായാതെ കിടക്കും. തങ്ങൾക്ക് മുൻപ് ബഹിരാകാശ പരീക്ഷണങ്ങളിൽ ജീവൻ വെടിഞ്ഞ മറ്റ് സഞ്ചാരികളുടെ ഓർമ്മയ്ക്കായിട്ട് ചില മെഡലുകളും പിന്നെ ലോകമെമ്പാടുമുള്ള 73 രാജ്യങ്ങളിലെ നേതാക്കളുടെ സമാധാന സന്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ സിലിക്കൺ ഡിസ്കും അവരവിടെ ഉപേക്ഷിക്കുകയുണ്ടായി. മാത്രമല്ല ഭൂമിയിൽ നിന്നുള്ള മനുഷ്യർ സമാധാനത്തോടെ ഇവിടെ എത്തിയെന്ന് കൊത്തിവെച്ചിട്ടുള്ള ഒരു ഫലകവും അവരവിടെ സ്ഥാപിച്ചിട്ടാണ് ഭൂമിയിലേക്ക് മടങ്ങിയത്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
1: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
0: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ചന്ദ്രനിൽ നിന്ന് 21 കിലോഗ്രാമോളം വരുന്ന പാറകളും മണ്ണുമൊക്കെ ശേഖരിച്ച് മണിക്കൂറുകൾ നീണ്ട പര്യവേഷണത്തിന് ശേഷമാണ് നീൽ ആംസ്ട്രോങ്ങും കൂട്ടുകാരും ഭൂമിയിലേക്ക് മടങ്ങാൻ തയ്യാറെടുത്തത്. അങ്ങനെ ചന്ദ്രനെ ചുറ്റിക്കൊണ്ടിരുന്ന കമാൻഡ് മൊഡ്യൂളിൽ കാത്തിരുന്ന മൈക്കൽ കോളിൻസിനൊപ്പം അവർ വീണ്ടും ചേരുകയായി. ജൂലൈ 24 പസഫിക് സമുദ്രത്തിലാണ് കേട്ടോ അവർ സുരക്ഷിതമായിട്ട് വന്നിറങ്ങിയത്. എന്നാൽ ഭൂമിയിലെത്തിയ ഉടനെ തന്നെ അവരെ കാത്തിരുന്നത് മറ്റൊരു പരീക്ഷണമാണ്. ചന്ദ്രനിൽ നിന്ന് എന്തെങ്കിലും അജ്ഞാതമായിട്ടുള്ള അണുക്കളോ വൈറസുകളോ അവർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ എന്ന ഭയത്താൽ മുൻകരുതൽ എന്ന നിലയിൽ 3 പേരെയും 21 ദിവസത്തോളം ഒരു പ്രത്യേക മുറിയിൽ നിരീക്ഷണത്തിൽ പാർപ്പിച്ചു. അതിനുശേഷമാണ് അവർക്ക് പുറത്തിറങ്ങാനും ലോകത്തെ അഭിവാദ്യം ചെയ്യാനും സാധിച്ചത്. അങ്ങനെ അപ്പോളോ 11 ശേഷം 5 തവണ കൂടി അമേരിക്ക മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ചു. മൊത്തം 12 പേർ മാത്രമാണ് കേട്ടോ ഇതുവരെയും ചന്ദ്രനിൽ കാലുകുത്തിയിട്ടുള്ളത്. 1972 അപ്പോളോ 17 ദൗത്യത്തിന് ശേഷം ഇതുവരെ ആരും ചന്ദ്രനിൽ പോയിട്ടില്ല. എന്നാൽ ഇന്ന് അരനൂറ്റാണ്ടിന് ശേഷം നാസയുടെ ആർട്ടെമിസ് ദൗത്യത്തിലൂടെ വീണ്ടും മനുഷ്യനെ ചന്ദ്രനിലെത്തിക്കാനും അവിടെ ഒരു സ്ഥിര താവളം നിർമ്മിക്കാനുമുള്ള വലിയ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അസാധ്യമെന്ന് കരുതിയത് സാധ്യമാക്കിയ ആ മഹാന്മാരുടെ കഥ എക്കാലത്തും മനുഷ്യരാശിക്ക് വലിയൊരു പ്രചോദനം തന്നെയാണ്. 1969 മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയത് സത്യമാണോ അതോ അമേരിക്കൻ സ്പേസ് ഏജൻസി ആയിട്ടുള്ള നാസ സ്റ്റുഡിയോയിൽ ചിത്രീകരിച്ച വെറും ഒരു നാടകമായിരുന്നു എന്ന് ചിലരെങ്കിലും സംശയം പ്രകടിപ്പിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട റീൽസും കാര്യങ്ങളും ഒക്കെ ഇൻസ്റ്റഗ്രാമിലേക്ക് വരാറുണ്ട്. ഇന്റർനെറ്റിലും മറ്റും ഇത്തരം ഒട്ടേറെ വ്യാജ വാർത്തകൾ നമ്മൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ടല്ലേ. എന്നാൽ ശാസ്ത്രത്തിന് മുന്നിൽ ഈ ഒരു സംശയങ്ങൾക്ക് കൃത്യവും വ്യക്തവുമായിട്ടുള്ള മറുപടിയുണ്ട്. ചന്ദ്രയാത്ര സത്യമായിരുന്നു എന്ന് 100% ഉറപ്പിക്കുന്ന ചില ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ കൂടി കണ്ടാലോ. അതായത് ചന്ദ്രനിൽ നിന്നുള്ള പാറകളും മണ്ണുകളും. അപ്പോളോ ദൗത്യത്തിൽ നിന്നായിരുന്നു ഏകദേശം 382 കിലോഗ്രാം വരുന്ന ചന്ദ്രനിലെ പാറകളും മണ്ണും യാത്രികരെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിലെ സയന്റിസ്റ്റുകളെ ഇത് വിശദമായിട്ട് പരിശോധിച്ചിട്ടുണ്ട്. ഭൂമിയിലെ പാറകളിൽ കാണപ്പെടുന്ന ജലാംശം ഈ പാറകളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. അത് മാത്രമല്ല ഇവയുടെ രാസഘടനയും അതുപോലെ തന്നെ പ്രായവുമൊക്കെ ഭൂമിയിലെ പാറകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു. അവ കൃത്യമായിട്ട് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും ലബോറട്ടറി പരിശോധനകളിൽ തെളിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിളാണ് ലേസർ റിഫ്ലക്ടറുകൾ. ഈ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുള്ള അപ്പോളോ സഞ്ചാരികള് അവിടെ ചില പ്രത്യേകതരം കണ്ണാടികൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നും ഭൂമിയിലെ ഒബ്സർവേറ്ററികളിൽ നിന്നും ശാസ്ത്രജ്ഞരെ ഈ കണ്ണാടികളിലേക്ക് ലേസർ രശ്മികൾ അയക്കാറുണ്ടത്രേ. ആ ലേസർ വെളിച്ചം ഈ കണ്ണാടികളിൽ തട്ടി പ്രതിഫലിച്ച് തിരികെ എത്തുന്ന സമയത്ത് കണക്കാക്കിയാണ് ഭൂമിയും ചന്ദ്രനും തമ്മിലുള്ള ദൂരം ഇന്നും സയന്റിസ്റ്റുകൾ കൃത്യമായിട്ട് അളക്കുന്നത്. അത് മാത്രമല്ല മനുഷ്യരവിടെ പോയി എന്ന് സ്ഥാപിച്ചിട്ടില്ല എങ്കിൽ ഈ കണ്ണാടികൾ എവിടെ എത്തിയെന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ.

0: ലൗഡ് സ്പീക്കർ.
1: അറിവിന്റെ ആഘോഷം. അങ്ങനെ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തി എന്നതിന്റെ തെളിവുകളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തൊരു തെളിവാണ് ഉപഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ചിത്രങ്ങള്. 2009 നാസ വിക്ഷേപിച്ചിട്ടുണ്ടായിരുന്ന ലൂണാർ റിക്കനൈസൻസ് ഓർബിറ്റർ LRO എന്ന ഉപഗ്രഹം വർഷങ്ങളായിട്ട് ചന്ദ്രനെ വലം വയ്ക്കുന്നുണ്ട്. ഈ ഉപഗ്രഹം അപ്പോളോ പേടകങ്ങൾ ഇറങ്ങിയ സ്ഥലങ്ങളുടെ വളരെ വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട് കേട്ടോ. യാത്രികർ ഉപേക്ഷിച്ച പേടകത്തിന്റെ ഭാഗങ്ങളും അവരുടെ മായാത്ത കാൽപ്പാടുകളും പിന്നെ ചന്ദ്രനിൽ സഞ്ചരിച്ച വാഹനത്തിന്റെ ടയർ പാടുകളും ഈ ചിത്രങ്ങളിൽ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങളുടെ ഉപഗ്രഹങ്ങളും ഇത് സ്ഥിരീകരിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ശത്രു രാജ്യത്തിന്റെ സ്ഥിരീകരണം. അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ, അതായത് ഇന്നത്തെ റഷ്യയും തമ്മിൽ ബഹിരാകാശ മത്സരത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് Apollo 11 വിക്ഷേപിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ ഈ യാത്രയുടെ ഓരോ നിമിഷവും അവരുടെ സ്വന്തം റഡാറുകൾ ഉപയോഗിച്ചിട്ട് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അമേരിക്കയുടെ ഈ യാത്ര ഒരു വ്യാജ നാടകമായിരുന്നുവെങ്കിൽ ലോകത്തിന് മുന്നിൽ അവരെ നാണം കെടുത്താനായിട്ട് സോവിയറ്റ് യൂണിയന് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരം കൂടിയായിരുന്നു കേട്ടോ അത്. എന്നാൽ എതിരാളികൾ ആയിരുന്നിട്ട് കൂടി അവർ അമേരിക്കയുടെ നേട്ടത്തെ അംഗീകരിക്കുകയാണ് അവിടെ ചെയ്തത്. ആ യാത്ര സത്യമായിരുന്നുവെന്ന് അവർക്ക് സ്വന്തം ഉപകരണങ്ങളിലൂടെ ബോധ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കുന്ന ഒരു കാര്യം. പറഞ്ഞു വരുന്ന ഈ ഹോളിവുഡ് സ്റ്റുഡിയോയിലൊക്കെ ചിത്രീകരിച്ച ഒരു സിനിമയായിരുന്നില്ല ചന്ദ്രയാത്ര എന്ന് ഈ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ നമ്മളോട് ഉറപ്പിച്ചു പറയുന്നുണ്ട്. 400,000+ വരുന്ന സയന്റിസ്റ്റുകളുടെയും എഞ്ചിനീയേഴ്സിന്റെയും ഒക്കെ രാപ്പകലില്ലാത്ത കഠിനാധ്വാനത്തിന്റെയും അതുപോലെ തന്നെ ആ ബഹിരാകാശ സഞ്ചാരികളുടെ ധീരതയുടെയും വിജയമായിരുന്നു കേട്ടോ ആ ഒരു യാത്ര. ഇനി സ്പേസിനെ പറ്റി പറയുമ്പോൾ അടുത്തതായിട്ട് എല്ലാവരും ആകാംക്ഷയോട് കൂടിയിട്ട് ഉറ്റുനോക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഭൂമിയിലേക്ക് പാഞ്ഞെടുക്കുന്ന ഭീമൻ ഉൽക്കയെ പറ്റി കേട്ട് കാണുമല്ലേ. ആക്ച്വലി ഈ ആസ്ട്രോയിഡുകളെ നമുക്ക് തടയാനായിട്ട് സാധിക്കുമോ എന്ന് പലരും ചിന്തിച്ചിട്ടുണ്ടാവും. അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിഞ്ഞാലോ. എപ്പോഴെങ്കിലും ആകാശത്തേക്ക് നോക്കി ആലോചിച്ചിട്ടുണ്ടോ? കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഡൈനോസറുകളെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കിയതുപോലെ ഒരു ഭീമൻ ഉൽക്ക അല്ലെങ്കിൽ ഒരു ആസ്ട്രോയിഡ് ഇന്ന് നമ്മുടെ ഭൂമിയിലേക്ക് പാഞ്ഞെടുത്താൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന്? ഹോളിവുഡ് സിനിമകളെ പോലെ ലോകം അവസാനിക്കുമോ, അതോ മനുഷ്യൻ അതിനെ തടയുമോ? അപ്പോൾ ഇന്ന് നമ്മൾ അടുത്തതായിട്ട് കേട്ടറിയാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി ആസ്ട്രോയിഡിനെ നമുക്ക് വഴിതിരിച്ചു വിടാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഉറപ്പായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഇത് വെറും ഒരു സയൻസ് ഫിക്ഷൻ കഥയല്ല കേട്ടോ, ശാസ്ത്രം അത് തെളിയിച്ചിരിക്കുകയാണ്. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ആസ്ട്രോയിഡിനെ മറ്റൊരു പേടകം കൊണ്ടുപോയി ഇടിക്കുക എന്നുള്ളതാണ് ഇവിടെ നടക്കുന്ന പ്രോസസ്സ്. വലിയൊരു വേഗതയിൽ വരുന്ന ആസ്ട്രോയിഡിന്റെ മേൽ നമ്മളൊരു ബഹിരാകാശ പേടകം ശക്തമായിട്ട് ഇടിക്കുമ്പോൾ അതിന്റെ വേഗത കുറയുകയോ അതിന്റെ ദിശ ചെറുതായിട്ട് മാറുകയോ ചെയ്യും. അപ്പോൾ ലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെ വെച്ചിട്ട് 1 ഡിഗ്രി വ്യത്യാസം വരുത്തിയാൽ പോലും അത് ഭൂമിയിലിടിക്കാതെ ദൂരേക്ക് മാറിപ്പോകുന്നതായിരിക്കും കേട്ടോ. ഇതിനെ കൈനറ്റിക് ഇമ്പാക്റ്റർ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഗ്രാവിറ്റി ട്രാക്ടർ, ഇതിൽ നമ്മൾ ആസ്ട്രോയിഡിനെ ഇടിക്കുന്നില്ല, പകരം എന്താ ചെയ്യണേന്ന് വെച്ചു കഴിഞ്ഞാലോ, ഒരു വലിയ പേടകം അതിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നു. ആ പേടകത്തിന്റെ ഗുരുത്വാകർഷണം കാരണം, അതായത് ഗ്രാവിറ്റി കാരണം, ആസ്ട്രോയിഡിനെ പതുക്കെ വലിച്ചുകൊണ്ട് അതിന്റെ പാതയിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇതിനെയാണ് ഗ്രാവിറ്റി ട്രാക്ടർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ന്യൂക്ലിയർ ഓപ്ഷനാണ്, അതായത് അറ്റോമിക് ബ്ലാസ്റ്റ്. അതിനെപ്പറ്റി കേട്ടറിയാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ലൗഡ് സ്പീക്കർ
1: അരവിന്ദേ ആഘോഷം. വെൽക്കം ബാക്ക് ടു ലൗഡ് സ്പീക്കർ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോൾ നമ്മുടെ ഭൂമിയിലേക്ക് പാഞ്ഞെടുക്കുന്ന ഉൽക്കകളെ വഴിതിരിച്ചു വിടുന്ന കുറച്ചധികം മാർഗങ്ങളെ പറ്റിയിട്ടാണ് ഇങ്ങനെ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ഒരു മാർഗം എന്ന് പറയുന്നത് കൈനറ്റിക് ഇമ്പാക്റ്റ് ആണ്. അതായത് ആസ്ട്രോയിഡിന്റെ മേല് ഒരു ബഹിരാകാശ പേടകം കൊണ്ട് ഇടിച്ച് അതിന്റെ ദിശ മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. മറ്റൊന്ന് ഗ്രാവിറ്റി ട്രാക്ടർ ആണ്. ഇവിടെ നമ്മൾ ആസ്ട്രോയിഡിനെ ഇടിക്കുന്നില്ല, പകരം ഒരു വലിയ പേടകം അതിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തുന്നു. അതേസമയം ഗുരുത്വാകർഷണം കാരണം ആസ്ട്രോയിഡിനെ പതുക്കെ വലിച്ചു മാറ്റാനായിട്ട് ആ പാതയിൽ നിന്നും വലിച്ചു മാറ്റാനായിട്ട് സാധിക്കുന്നു. ഇനി അടുത്തൊരു വഴിയാണ് ആറ്റോമിക് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സമയം വളരെ കുറവാണെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ ആറ്റോമിക് ബ്ലാസ്റ്റ്. ആസ്ട്രോയിഡിനെ തൊട്ടടുത്ത് വെച്ച് ഒരു ന്യൂക്ലിയർ സ്ഫോടനം നടത്തി അതിനെ തകർക്കുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നതാണ് ഇവിടെ ചെയ്യുന്നത്. ഇതൊക്കെ വെറും പ്ലാനുകളാണോ എന്ന് ചോദിച്ചാലല്ല കേട്ടോ, നാസ ഇത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 2022 നാസയുടെ ഡാർട്ട് ഡബിൾ ആസ്ട്രോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ് എന്ന മിഷൻ ഭൂമിക്കൊരു ഭീഷണിയുമില്ലാത്ത ഡിമോർഫോസ് എന്ന കുഞ്ഞു ആസ്ട്രോയിഡിൽ ഒരു പേടകം ഇടിച്ചിറക്കുകയുണ്ടായി. അത്ഭുതമെന്ന് പറയട്ടെ, ആ ആസ്ട്രോയിഡിന്റെ ഭ്രമണപഥം മാറ്റാനായിട്ട് സയന്റിസ്റ്റുകൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പൊ അതായത് ഭാവിയിൽ ഒരു ആസ്ട്രോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയെ രക്ഷിക്കാനായിട്ട് നമുക്കാകുമെന്ന് മനുഷ്യൻ തെളിയിച്ചു എന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് കൈനറ്റിക് ഇമ്പാക്ടറിനെ പറ്റിയിട്ടാണ്. അതായത് ഒരു ആസ്ട്രോയിഡിനെ മറ്റൊരു പേടകം കൊണ്ടുപോയി ഇടിക്കുക എന്നുള്ള പ്രോസസ്. ആക്ച്വലി ഇവിടെ ലക്ഷ്യം മാറിയത് മിനിറ്റുകളെല്ലാം മണിക്കൂറുകളാണ് കേട്ടോ. അതായത് ഡിമോർഫോസ് എന്ന ആസ്ട്രോയിഡിനെയാണ് നാസയുടെ പേടകം പോയി ഇടിച്ചത്. സയന്റിസ്റ്റുകൾ വിചാരിച്ചിരുന്നത് അതിന്റെ ഭ്രമണപഥത്തിൽ വെറും 10 മിനിറ്റിന്റെ വ്യത്യാസം വരുത്താനായിട്ട് കഴിയേക്കും എന്നുള്ളതായിരുന്നു. എന്നാൽ ഇടിച്ചതിന് ശേഷം ആസ്ട്രോയിഡിന്റെ പാതയിൽ 32 മിനിറ്റിന്റെ മാറ്റമാണ് ഉണ്ടായത്. പറഞ്ഞു വരികയാണെങ്കിൽ ഇതൊരു വലിയ വിജയം തന്നെ ആയിരുന്നു കേട്ടോ. പേടകം ആസ്ട്രോയിഡിൽ ചെന്ന് ഇടിച്ച വേഗത കേട്ടാൽ ഒരു ചെറിയ അമ്പരപ്പുക തോന്നും. അതായത് മണിക്കൂറിൽ ഏകദേശം 22,500 കിലോമീറ്റർ വേഗതയിലാണ് അത് പോയി ഇടിച്ചത്. ഇനി എന്തുകൊണ്ട് ഈ ഒരു പ്രതിരോധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ചെറിയൊരു താരതമ്യം പറയാം. അതായത് ചെല്യാബിൻസ്ക് സംഭവം. 2013 റഷ്യയിലെ ചെല്യാബിൻസ്ക് എന്ന നഗരത്തിന് മുകളിൽ വെറും 20 മീറ്റർ മാത്രം വലുപ്പമുള്ള ഒരു ഉൽക്ക വായുവിൽ വെച്ച് പൊട്ടിത്തെറിച്ചിരുന്നു. ഇതിന്റെ ആഘാതത്തില് വലിയൊരു പരിധിയിലെ കെട്ടിടങ്ങളുടെ ജനൽ ചില്ലുകൾ തകരുകയും 1,500-ലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വെറും 20 മീറ്റർ വലിപ്പമുള്ള ഒരു ഉൽക്കയ്ക്ക് ഇത്രയും നാശനഷ്ടം ഉണ്ടാക്കാമെങ്കിൽ കിലോമീറ്ററുകൾ വലിപ്പമുള്ള ഒരു ആസ്ട്രോയിഡ് ഭൂമിയിൽ വന്ന് പതിക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന അവസ്ഥ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണല്ലേ. അതുകൊണ്ടാണ് മുൻകൂട്ടിയുള്ള പ്രതിരോധം ജീവൻ രക്ഷാ ഉപാധിയാകുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ഹേര മിഷൻ. ഇത് ആക്ച്വലി പുതിയൊരു ബഹിരാകാശ ദൗത്യമാണ് കേട്ടോ, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഹേര മിഷൻ എന്ന് പറയുന്നത്. നാസയുടെ പേടകം ഇടിച്ചത് വഴി ആസ്ട്രോയിഡിന് എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു, അവിടെ എത്ര വലിയ ഗർത്തം രൂപപ്പെട്ടു എന്ന് കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഒരു പേടകം അയച്ചിട്ടുണ്ട്. ഇത് ആസ്ട്രോയിഡ് പ്രതിരോധ രംഗത്ത് മനുഷ്യന്റെ അടുത്ത വലിയ ഒരു ചുവടുവെപ്പാണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഭൂമിയിൽ ഇരുന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന ആ നക്ഷത്ര കൂട്ടങ്ങൾക്കിടയിൽ നമുക്ക് ഭീഷണി ആയേക്കാവുന്ന ആസ്ട്രോയിഡുകളെ കണ്ടെത്താനായിട്ട് സയന്റിസ്റ്റുകൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ടെലിസ്കോപ്പിലൂടെ നോക്കിയിരിക്കുകയാണ്. ഇതിനെ പ്ലാനറ്ററി ഡിഫൻസ് അഥവാ ഭൂമിയുടെ കാവൽ എന്നാണ് വിളിക്കുന്നത്. ഈ സിനിമകളിലൊക്കെ കാണുന്നത് പോലെ അവസാന നിമിഷം പോയി ബോംബ് വെക്കുകയല്ല ശാസ്ത്രത്തിന്റെ രീതി കേട്ടോ. വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വരാൻ പോകുന്ന ഭീഷണി കണ്ടെത്തി കൃത്യമായ പ്ലാനിങ്ങോടെ അതിനെ തടയുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി ആകാശത്ത് നിന്ന് ഒരു പാറക്കല്ല് വരുമെന്ന് പേടിച്ച് ആരും ഉറക്കമൊന്നും കളയേണ്ട ആവശ്യമില്ല.

0: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ലൗഡ് സ്പീക്കർ
1: അറിവിന്റെ ആഘോഷം. ശാസ്ത്രജ്ഞർ എങ്ങനെയാണ് ഭൂമിക്ക് ഭീഷണിയാകുന്ന ആസ്റ്ററോയിഡുകളെ വർഷങ്ങൾക്ക് മുൻപേ കണ്ടെത്തുന്നതെന്ന് കേൾക്കണം. ആ ഒരു രഹസ്യം നമുക്ക് ഇപ്പോ ഈ ഒരു ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞാലോ. ആർജി അനുഷയാണ് കൂടെയുള്ളത്. കോടിക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇരുണ്ട ബഹിരാകാശത്ത് സഞ്ചരിക്കുന്ന കറുത്ത നിറമുള്ള ഒരു പാറകഷ്ണത്തെ സയനിസ്റ്റുകൾ എങ്ങനെ കൃത്യമായിട്ട് കണ്ടുപിടിക്കുന്നു, അതിനായിട്ട് അവരുപയോഗിക്കുന്ന പ്രധാന വഴികളെന്ന് കേട്ടാലോ. സാധാരണ ഈ ദൂരദർശിനികൾ ഉപയോഗിച്ചിട്ട് ഇരുണ്ട ബഹിരാകാശത്തെ കറുത്ത ആസ്റ്ററോയിഡുകളെ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇവര് ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പുകളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസ്റ്ററോയിഡുകളെ സൂര്യന്റെ വെളിച്ചമേറ്റ് ചെറുതായിട്ട് ചൂടാകാറുണ്ട്. ഈ ചൂട് ഇൻഫ്രാറെഡ് ക്യാമറകൾക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും കേട്ടോ. ഇരുട്ടത്ത് തിളങ്ങുന്ന പൂച്ചക്കണ്ണുകൾ പോലെ ഈ ആസ്റ്ററോയിഡുകളെ ടെലിസ്കോപ്പില് തെളിഞ്ഞു കാണും. പിന്നെ ആകാശത്തെ തുടർച്ചയായ ഒരു നിരീക്ഷണവും കൂടി ഇവിടെ എടുത്തു പറയേണ്ടതാണ്. ഭൂമിയിലും ബഹിരാകാശത്തുമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള പ്രത്യേക ടെലിസ്കോപ്പുകൾ ദിവസവും ആകാശത്തിന്റെ ഒരേ ഭാഗങ്ങളുടെ ആയിരക്കണക്കിന് ചിത്രങ്ങൾ എടുത്തുകൊണ്ടേയിരിക്കും. ഈ ചിത്രങ്ങൾ പരിശോധിക്കാനായിട്ട് പ്രത്യേക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സോഫ്റ്റ്വെയറുകൾ ഉണ്ട്. നക്ഷത്രങ്ങൾ എപ്പോഴും ഒരേ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആസ്റ്ററോയിഡുകൾ മാത്രം ചിത്രങ്ങളിൽ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് നീങ്ങുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പൊ ഈ ചലനം നോക്കിയാണ് കേട്ടോ പുതിയ ആസ്റ്ററോയിഡുകളെയൊക്കെ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ റഡാർ സാങ്കേതിക വിദ്യയും യൂസ് ചെയ്യാറുണ്ട്. ഒരു ആസ്റ്ററോയിഡ് നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് വരികയാണ് എന്ന് സംശയം തോന്നുകയാണെങ്കിൽ ഉടനെ തന്നെ സയന്റിസ്റ്റുകൾ അതിലേക്ക് അതിശക്തമായിട്ടുള്ള റേഡിയോ തരംഗങ്ങൾ അയക്കും. ഈ തരംഗങ്ങളെ ആസ്റ്ററോയിഡിൽ തട്ടി തിരിച്ചു വരുമ്പോൾ അത് വിശകലനം ചെയ്ത് അതിന്റെ കൃത്യമായിട്ടുള്ള വലിപ്പം, ആകൃതി, അത് എത്ര വേഗതയിലാണ് സഞ്ചരിക്കുന്നത് എന്നിവരെ കണ്ടെത്താനായിട്ട് സാധിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ സയന്റിസ്റ്റുകൾ അവിടെ വെറുതെ ഇരിക്കുകയല്ല, ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശത്തെ 90% വരുന്ന വലിയ ആസ്റ്ററോയിഡുകളെയും നമ്മൾ ഇതിനകം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. വരും നൂറ്റാണ്ടുകളിലൊന്നും അവയൊന്നും ഭൂമിയിൽ വന്ന് ഇടിക്കില്ല എന്ന് ഗണിതശാസ്ത്രം ഉപയോഗിച്ച് അവർ കണക്ക് കൂട്ടി ഉറപ്പും വരുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി ഇനി പേടി വേണ്ട.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Super games,
2: super fun
1: and exciting prizes.
2: നിങ്ങളുടെ ഈവനിംഗ് ടീ ടൈം കളറാക്ക ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.
1: തിങ്കൾ മുതൽ വെള്ളി വരെ വൈകിട്ട് 4 മണി മുതൽ 6 മണി വരെ ഓണിയോ ആശ്രയ FM 90. Super fun hub for your super cool evenings.
3: ആശ്രയ പ്രീമിയർ ലീഗ്.
2: Stay tuned.

0: ലൗഡ് സ്പീക്കർ.
1: അരവിന്ദ് ആഘോഷം. ഭൂമിക്ക് ചുറ്റുമുള്ള ബഹിരാകാശത്തെ നിരീക്ഷിക്കാനായിട്ട് മനുഷ്യൻ നിർമ്മിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു പുതിയ ദൂരദർശിനിയെ പറ്റി കേട്ടാലോ? ചിലിയിലാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കേട്ടോ. 11,000 പുതിയ ആസ്ട്രോയിഡുകൾ, അതായത് ഈ ഒരു ഒബ്സർവേറ്ററി അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപുള്ള പ്രാഥമിക പരിശോധനകളിൽ മാത്രം വെറും 1.5 മാസത്തിനുള്ളിൽ 11,000 പുതിയ ആസ്ട്രോയിഡുകളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. വരും വർഷങ്ങളിൽ ഭൂമിക്ക് ഭീഷണിയായേക്കാവുന്ന 90,000 പുതിയ ആസ്ട്രോയിഡുകളെ കണ്ടെത്താനായിട്ട് ഈ ഒരു ടെലിസ്കോപ്പിന് മാത്രം സാധിക്കുമെന്നാണ് സയന്റിസ്റ്റുകളെ കണക്ക് കൂട്ടുന്നത്. ഇനി നാസ ബഹിരാകാശത്തേക്ക് അയക്കാൻ തയ്യാറെടുക്കുന്ന ഏറ്റവും പുതിയ സ്പേസ് ടെലിസ്കോപ്പ് ഏതാണെന്നറിയോ? നിയോ സർവെയർ. ഭൂമിയിൽ നിന്നുള്ള ടെലിസ്കോപ്പുകൾക്ക് ഒരു വലിയ പരിമിതിയുണ്ട്. അതെന്താണെന്നറിയോ? സൂര്യന്റെ ദിശയിൽ നിന്നും വെളിച്ചത്തിന്റെ തിളക്കത്തിനിടയിലൂടെ വരുന്ന ആസ്ട്രോയിഡുകളെ ഭൂമിയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പൊ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നിയോ സർവെയർ വരുന്നത്. ബഹിരാകാശത്ത് സൂര്യനും ഭൂമിക്കും ഇടയിലുള്ള ഒരു പ്രത്യേക പോയിന്റില് നിലയുറപ്പിച്ചുകൊണ്ട് സൂര്യന്റെ വെളിച്ചത്തിൽ മറഞ്ഞിരുന്ന് ഭൂമിയിലേക്ക് വരുന്ന സിറ്റി കില്ലർ, അതായത് ഒരു നഗരത്തെ മുഴുവൻ തകർക്കാൻ ശേഷിയുള്ള ആസ്ട്രോയിഡുകളെ പോലും ഇത് മുൻകൂട്ടി കണ്ടെത്തും എന്നുള്ളതാണ് പോസിറ്റീവായിട്ടുള്ള വലിയൊരു വശം. എങ്ങനെയാണ് ഈ പേരുകൾ വരുന്നതെന്ന് കേൾക്കണം. അതായത് ആസ്ട്രോയിഡുകൾക്ക് 2025 MN45 അല്ലെങ്കിൽ 2026 JH2 എന്നൊക്കെ പേരിടുന്നത് പലരും കേട്ടിട്ടുണ്ടാവും. ആക്ച്വലി എന്താ ഇതിന്റെ അർത്ഥം നോക്കുകയാണെങ്കിൽ ആ കണ്ടെത്തിയ വർഷമാണ് ആദ്യം വരുന്നത്. പേരിന്റെ ആദ്യ ഭാഗം സൂചിപ്പിക്കുന്നത് ഇയർ ആയിരിക്കും, അതുപോലെ മാസവും തീയതിയും. അതായത് ശേഷമുള്ള ഇംഗ്ലീഷ് അക്ഷരങ്ങൾ അത് ആ വർഷം എത്രാമത്തെ മാസത്തിൽ ആ മാസത്തിന്റെ ഏത് പകുതിയിൽ എത്രാമതായിട്ടാണ് കണ്ടെത്തിയത് എന്ന് സൂചിപ്പിക്കുന്ന കോഡുകളാണ്. അപ്പോ 2025 MN45 കണ്ടെത്തൽ എന്നാണ് എന്ന് മനസ്സിലായി കാണുമല്ലേ. അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള മൈനർ പ്ലാനറ്റ് സെന്റർ ആണ് ഈ ഒരു പേരുകൾ കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുന്നത്. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്നത് പോലെ ആസ്ട്രോയിഡുകൾ എന്ന് പറയുന്നത് വെറും നിശ്ചലമായിട്ടുള്ള പാറക്കല്ലുകൾ മാത്രമല്ല. സയന്റിസ്റ്റുകൾ കണ്ടെത്തിയ 2025 MN45 എന്ന ഭീമൻ ആസ്ട്രോയിഡ് അതിന്റെ അച്ചുതണ്ടിൽ ഒരു തവണ കറങ്ങാൻ വെറും 2 മിനിറ്റ് മാത്രം, അതായത് 2 മിനിറ്റിന് താഴെ സമയം മാത്രമേ എടുക്കുന്നുള്ളൂ. മാത്രമല്ല ബഹിരാകാശത്ത് അതിവേഗത്തിൽ കറങ്ങിക്കൊണ്ടാണ് ഇവ സഞ്ചരിക്കുന്നത്. പക്ഷെ പേടിക്കേണ്ട, ഇവയൊന്നും നമ്മുടെ ഭൂമിയുടെ അടുത്തേക്ക് വരത്തേയില്ല. അപ്പൊ എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളാണ് ഇന്നത്തെ ലൗഡ് സ്പീക്കറിലൂടെ കേട്ടറിഞ്ഞത്. ലൗഡ് സ്പീക്കർ വൈൻഡ് അപ്പ് ചെയ്യാതെ ഗുഡ് ബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു അസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Good evening. Welcome to Astria Premier League with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 4 മണി കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സോ ഇന്നത്തെ ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള ഒന്നാണ് ട്രെയിൻ യാത്രകൾ. ആ ഒരു വിൻഡോ സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ കണ്ടുപോകുന്ന ഒരു പ്രത്യേക ഫീൽ നമുക്ക് വേറെ എന്ത് യാത്ര ചെയ്താലും കിട്ടാറില്ല. വലിയ റെയിൽവേ സ്റ്റേഷനുകളുടെ തിരക്കും പ്ലാറ്റ്ഫോമിലെ അനൗൺസ്മെന്റുകളും പിന്നെ ഇടയ്ക്ക് കിട്ടുന്ന ആ ഒരു ചൂട് ചായയും എല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള മെമ്മറീസ് ആണ്. സോ ഇന്നത്തെ നമ്മുടെ ഗെയിം ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒന്നാണ് കേട്ടോ. റെയിൽവേയും റെയിൽവേ സ്റ്റേഷനുകളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ്, ഈ ഒരു ടോപ്പിക്കിലുള്ള നിങ്ങളുടെ അറിവൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഗെയിമിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആൻഡ് മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഇന്ന് ഫ്രൈഡേ ആണ്. ഈ ഒരു വീക്ക് കംപ്ലീറ്റ് ആയിട്ടും നമ്മുടെ ഗെയിമിൽ പങ്കെടുത്തവരിൽ നിന്നും ഒരാളെയും നമ്മൾ എല്ലാ കീ ഡ്രോയിലൂടെ ഇന്ന് തെരഞ്ഞെടുക്കും. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗ്യശാലിക്ക് നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക എസ്റ്റേറ്റ് നൽകുന്ന ഒരു അട്ടിപൊളി സമ്മാനമാണ് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. സോ ഈ ഒരു ചാൻസ് ആരും മിസ്സാക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും ഒരു കിടലൻ പാട്ട് കേട്ടുകൊണ്ട് ഇന്നത്തെ APL ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. വിത്ത് മീ RJ അനാമിക.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് May 25 to 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. May 24 കൊല്ലം സി പാലസിലും 60-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 854-77-92120.

ధూమ్ మూవీలరు సూపర్ హిట్ పాట കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ APL വിത്ത് മീ RJ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 15 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ട്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ചധികം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഗെയിമിലൂടെ ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് കടക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോളൂ. ഇന്ത്യയിലെ യാത്രക്കാർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട്. ആ ഒരു ട്രെയിനിന്റെ പേരെന്താണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. വിച്ച് ട്രെയിൻ ഇൻ ഇന്ത്യ പ്രൊവൈഡ്സ് ഫ്രീ ഫുഡ് ടു പാസഞ്ചേഴ്സ്? ഇന്ത്യയിലെ യാത്രക്കാർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ട്രെയിൻ ഏതാണ് എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ചോദ്യം. സോ ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0472919090474 279 1909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു കലക്കൻ ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി കച്ചേ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഏപ്രിൽ ഒന്ന് മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മക്കൾ നല്ലവരും വലിയവരുമാകാൻ 48 വർഷത്തെ പാരമ്പര്യമുള്ള കൊല്ലം ജില്ലയിലെ ആദ്യത്തെ CBC സ്കൂളായ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിൽ ഡേ കെയർ മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ബോർഡിംഗ് സൗകര്യം ലഭ്യമാണ്. കോൺടാക്ട് 9746655000. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: Once again, welcome back to APL with me, RJ Anamika. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ഇന്ത്യയിലെ യാത്രക്കാർക്ക് സൗജന്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന ട്രെയിൻ ഏതാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാണ്? ആൽഫി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു? സുഖമായിട്ടിരിക്കുന്നു. ചായയൊക്കെ കുടിച്ചോ?
3: കുടിക്കണം
2: അല്ലേ. ഓക്കെ, വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുവല്ലേ. ഓക്കെ, നമ്മുടെ ചോദ്യം കേട്ടായിരുന്നോ? ഇന്ത്യയിലെ യാത്രക്കാർക്ക് സൗജന്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന ട്രെയിൻ ഏതാണ്? സച്ച്ഖണ്ഡ് എക്സ്പ്രസ്. ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല, ഒരു വ്യത്യാസവും ഇല്ല. ലോക്ക് ചെയ്യട്ടെ എന്നാ? ഓക്കെ, അപ്പൊ ലോക്ക് ചെയ്യുവാണ്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് കേട്ടോ. കൺഗ്രാജുലേഷൻസ്. ഓക്കെ ആൽഫി, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മുടെ വിളിച്ചത് ആൽഫി ആയിരുന്നു. ആൽഫി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ത്യയിലെ യാത്രക്കാർക്ക് സൗജന്യമായിട്ട് ഫുഡ് കൊടുക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് സച്ച്ഖണ്ഡ് എക്സ്പ്രസ് ആണ്. നമുക്ക് വാട്സപ്പിലും കുറേയധികം ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ട്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സച്ച്ഖണ്ഡ് എക്സ്പ്രസ്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സച്ച്ഖണ്ഡ് എക്സ്പ്രസ് എന്ന് തന്നെയാണ്. മേരിക്കുട്ടി ചേച്ചി, ഷെമി ചേച്ചി, ദക്ഷ, സുസമ ചേച്ചി, ദീപു ചേട്ടൻ, മണികണ്ഠൻ ചേട്ടൻ, അനു, മെൽവിൻ, കാർത്തിക് എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു സച്ച്ഖണ്ഡ് എക്സ്പ്രസ്. അതുപോലെ ദേവിക, ശോഭന ചേച്ചി, അനിപ്രകാശ്, സാജൻ ചേട്ടൻ ആൻഡ് ഫൈനലി കവിത ചേച്ചി എന്നിവരും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് സച്ച്ഖണ്ഡ് എക്സ്പ്രസ് എന്ന് തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ പാസഞ്ചേഴ്സിന് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന ഒരേ ഒരു ട്രെയിൻ എന്ന് പറയുന്നത് ഈ ഒരു സച്ച്ഖണ്ഡ് എക്സ്പ്രസ് ആണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ നന്ദേദിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്കാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത്. ഏകദേശം 2000 കിലോമീറ്റേഴ്സ് ദൂരമുള്ള ഈ ഒരു ട്രെയിൻ ജേണിയിൽ പാസഞ്ചേഴ്സിന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയ്ക്കത്തെ ലഞ്ചും രാത്രിയിലെ ഡിന്നറും ഒക്കെ തികച്ചും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിൻ കൂടിയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ഇന്ത്യൻ റെയിൽവേസിന്റെ ഒഫീഷ്യൽ കാറ്ററിംഗ് വഴിയല്ല ഈ ഒരു ഫ്രീ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. സിഖ് മതത്തിലെ ലങ്കർ അഥവാ കമ്മ്യൂണിറ്റി കിച്ചൺ വഴിയാണ് ഈ ഒരു ഫ്രീ ആയിട്ടുള്ള മീൽ സിസ്റ്റം അവരിങ്ങനെ റൺ ചെയ്തുകൊണ്ട് പോകുന്നത്. ഗുരുദ്വാരകളിൽ നിന്ന് വരുന്നിട്ടുള്ള വോളണ്ടിയേഴ്സ് ആണ് ഈ ഒരു ഭക്ഷണം ട്രെയിനിലുള്ള എല്ലാ പാസഞ്ചേഴ്സിനും എത്തിച്ചു കൊടുക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, കഴിഞ്ഞ 30 വർഷങ്ങളായിട്ട് യാതൊരു മുടക്കവും ഇല്ലാതെയാണ് അവർ ഈ ഒരു ഫ്രീ സർവീസ് ഇങ്ങനെ ചെയ്തുകൊണ്ട് വരുന്നത് കേട്ടോ. ഈ ഒരു ട്രെയിനിൻ്റെ പ്രധാനപ്പെട്ട 6 മേജർ സ്റ്റോപ്സിലെത്തുന്ന സമയത്ത് ഈ വോളണ്ടിയേഴ്സ് വലിയ പാത്രങ്ങളിൽ ചൂടായിട്ടുള്ള വെജിറ്റേറിയൻ ഫുഡായിട്ട് പ്ലാറ്റ്ഫോമിലെത്തും. എന്നിട്ട് ട്രെയിനിൽ കയറിയിട്ട് എല്ലാ പാസഞ്ചേഴ്സിൻ്റെയും സീറ്റിൽ പോയിട്ട് അവർക്ക് ഡയറക്റ്റ്ലി ഫുഡ് സെർവ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയാണ് അവർ ഫോളോ ചെയ്തുകൊണ്ട് വരുന്നത്. മാത്രമല്ല, ആൾക്കാരുടെ റിലീജിയൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ എല്ലാവർക്കും ഒരേപോലെ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്ന വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഒരു സച്ച്ഖണ്ഡ് എക്സ്പ്രസ്സിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കാട്ടോ. അപ്പോൾ ഇന്ത്യയിലെ യാത്രക്കാർക്ക് സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുന്ന ട്രെയിൻ ഏതാണ് എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരോട് ഈ ഒരു ആൻസർ പറഞ്ഞു കൊടുത്തുകൊള്ളുക, സച്ച്ഖണ്ഡ് എക്സ്പ്രസ് ആണ് കേട്ടോ. എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും ഒരു കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണ്? വിച്ച് ഈസ് ദ സ്ലോവസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണ്? ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. യുവൻ ശങ്കർ രാജ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു അടിപൊളി തകർപ്പൻ പാട്ട് കേൾക്കാം ഇനി ആശ്രയ പ്രീമിയർ ലീഗിലൂടെ.

0: കൊട്ടാരക്കരയിലെ കാർമൽ റെസിഡൻഷ്യൽ സ്കൂളിൽ പ്ലേ സ്കൂൾ മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു.
1: പാഠ്യവിഷയങ്ങൾക്കൊപ്പം പാഠ്യേതര വിഷയങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുന്ന കാർമൽ സ്കൂളിൽ റോബോട്ടിക്സ്, വെർച്വൽ റിയാലിറ്റി ക്ലാസ് റൂം കൂടാതെ ജില്ലയിലെ ഏറ്റവും വലിയ ഇൻഡോർ ബാസ്കറ്റ് ബോൾ കോർട്ടും കുട്ടികൾക്കായി ഒരുക്കിയിരിക്കുന്നു.
0: കാർമൽ സ്കൂൾ, കടലാവിള, കൊട്ടാരക്കര. കോൺടാക്ട് 9400628550.
2: സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
3: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷ വാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

യെസ് അങ്ങനെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റ് ആയിരിക്കാണ് കേട്ടോ. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റൻ ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ. ഷിമി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മേട്ടുപാളയം ഊട്ടി നീലഗിരി എക്സ്പ്രസ്. നീതു ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ ടോയ് ട്രെയിൻ. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ പാസഞ്ചർ ട്രെയിൻ. ശോഭന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, നീലഗിരി മൗണ്ടൻ റെയിൽവേ പാസഞ്ചർ ട്രെയിൻ എന്ന് തന്നെയാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ടോയ് ട്രെയിൻ. കവിത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, മേട്ടുപാളയം ഊട്ടി നീലഗിരി പാസഞ്ചർ. അനുചേച്ചി, സൂസമ ചേച്ചി, സാജൻ ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് മേട്ടുപാളയം ഊട്ടി നീലഗിരി പാസഞ്ചർ എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിൻ എന്ന് പറയുന്നത് നീലഗിരി മൗണ്ടൻ റെയിൽവേ അഥവാ മേട്ടുപാളയം ഊട്ടി പാസഞ്ചർ ട്രെയിൻ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ ട്രെയിനായിട്ട് അറിയപ്പെടുന്നത് ഇതാണ്. തമിഴ്നാട്ടിലെ മേട്ടുപാളയം എന്ന സ്ഥലത്ത് നിന്നും ഊട്ടി വരെയാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. വെറും 10 മുതൽ 12 കിലോമീറ്റേഴ്സ് പെർ അവർ സ്പീഡിൽ ാണ് ഈ ഒരു ട്രെയിൻ സഞ്ചരിക്കുന്നത്. ഏകദേശം 46 കിലോമീറ്റേഴ്സ് ദൂരം എത്തുവാനായിട്ട് ഈ ഒരു ട്രെയിൻ 5 മണിക്കൂർ സമയം എടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇത്രയും സ്ലോ ആയിട്ട് ഇത് പോകാനായിട്ടുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് വലിയ മലകളും കുത്തനെയുള്ള കയറ്റങ്ങളും നിറഞ്ഞ ഒരു റൂട്ട് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ യാത്രക്കാരുടെ സേഫ്റ്റി ഉറപ്പാക്കാനായിട്ട് ഈ ഒരു ട്രെയിനിൽ റാക്ക് ആൻഡ് പിനിയൻ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സിസ്റ്റമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടെക്നോളജി ഉള്ള ഇന്ത്യയിലെ ഒരേ ഒരു റെയിൽവേ റൂട്ട് കൂടിയാണ് കേട്ടോ ഇത്. 16 ടണൽസും 250-ൽ കൂടുതൽ ബ്രിഡ്ജസും കടന്നാണ് ഈ ഒരു ട്രെയിൻ അതിന്റെ യാത്ര കംപ്ലീറ്റ് ചെയ്യുന്നത്. വേഗത വളരെ കുറവാണെങ്കിലും ഈ ഒരു ജേണി ആളുകൾക്ക് നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനായിട്ട് സാധിക്കുന്ന വലിയൊരു എക്സ്പീരിയൻസ് നൽകുന്ന ഒന്നുകൂടിയാണ്. ഇതിന്റെ ഈ ഒരു പ്രത്യേകതകൾ കാരണം 2005 യുനെസ്കോ ഈ ഒരു റെയിൽവേക്ക് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് എന്നൊരു പദവിയും കൂടി നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വിച്ച് ഈസ് ദ ബിസിയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474 2919090. 0474 2919090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8 5 4 7 7 9 2 1 2 0.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഗെയിമിലൂടെ ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ പറയാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇതാരാണ്?
1: ഇത് മോഹൻ ചേട്ടനാണ്, കോട്ടമ്പുഴയിൽ നിന്ന്.
0: മോഹൻ ചേട്ടാ, കുറച്ചൊന്ന് മാറി നിൽക്കാമോ റേഡിയോ അടുത്തുനിന്ന്?
1: ആ ശരി.
0: ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം മോഹൻ ചേട്ടാ അവിടെ?
1: ഓ, പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മഴ പെയ്യുക, വെയിൽ വരുക, ഇങ്ങനെ ഇരിക്കുക.
0: ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നു, പിന്നെ വെയിൽ വരുന്നു, അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണല്ലേ.
1: ചൂടിന് കുറവൊന്നുമില്ല.
0: ചൂടിന് കുറവില്ല. രാത്രിയിലൊക്കെ നല്ല ചൂടാണോ ഇപ്പോഴും?
1: ചൂടാണ്.
0: ഓക്കെ, ചായയൊക്കെ കുടിച്ചോ വൈകുന്നേരത്തെ?
1: കുടിച്ചു.
0: എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടായിരുന്നോ ഇന്ന്? ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ഇങ്ങനെ ആൻസർ പറയാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടായിരുന്നോ? ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? ആൻസർ പോന്നോട്ടെ.
1: ഹൗറ സ്റ്റേഷൻ.
0: ഹൗറ സ്റ്റേഷൻ ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. ഈ ഹൗറ സ്റ്റേഷൻ എവിടെയാണെന്ന് അറിയാമോ?
1: കൽക്കത്തയിലാണ്.
0: ഉറപ്പാണോ? ഒരു മാറ്റവും ഇല്ല. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയ ആൻസർ ആണ് കേട്ടോ. കൺഗ്രാചുലേഷൻസ്.
1: അനുഷ
0: അല്ല, അനാമികയാണ്. ഓക്കെ, അപ്പൊ മോഹൻ ചേട്ടാ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. വീണ്ടും വിളിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് മോഹൻ ചേട്ടനാണ്. മോഹൻ ചേട്ടൻ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൗറ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, കൊൽക്കത്ത റെയിൽവേ സ്റ്റേഷൻ. കവിത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹൗറ ജംഗ്ഷൻ. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹൗറ ജംഗ്ഷൻ. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ്. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനസ് എന്ന് തന്നെയാണ്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹൗറ ജംഗ്ഷൻ. അനി പ്രകാശ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹൗറ ജംഗ്ഷൻ. സുസുമ ചേച്ചി, നീതു ചേച്ചി, അർച്ചന ചേച്ചി, ഷമി ചേച്ചി, സാജൻ ചേട്ടൻ, അതുപോലെ തന്നെ അനീഷ് ചേട്ടൻ, ശോഭന ചേച്ചി, മനോജ് ചേട്ടൻ എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത് ഹൗറ ജംഗ്ഷൻ എന്ന് തന്നെയാണ്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലുള്ള ഹൗറ ജംഗ്ഷൻ ആണ്. ഓരോ ദിവസവും ഏകദേശം 10 ലക്ഷത്തോളം പാസഞ്ചേഴ്സ് ആണ് ഈ ഒരു സ്റ്റേഷൻ വഴി യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്ലാറ്റ്ഫോംസ് ഉള്ള റെയിൽവേ സ്റ്റേഷൻ കൂടിയാണ് ഈ ഒരു ഹൗറ ജംഗ്ഷൻ എന്ന് പറയുന്നത്. ആകെ 23 പ്ലാറ്റ്ഫോംസ് ആണ് ഈ ഒരു വലിയ സ്റ്റേഷൻ ഉള്ളത് കേട്ടോ. ഡെയിലി 600 പാസഞ്ചർ ട്രെയിൻസ് ഈ ഒരു സ്റ്റേഷനിൽ വരികയും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത്രയും വലിയ യാത്രക്കാരുടെ തിരക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ രീതിയിലുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആൻഡ് അതുമാത്രമല്ല, ഇന്ത്യയിലെ ഏറ്റവും പഴയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നായിട്ടുള്ള ഒരു ഹൗറ ജംഗ്ഷൻ ബ്രിട്ടീഷുകാരുടെ സമയത്താണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 1854 ഇതിന്റെ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഹൂഗ്ലി നദിയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്റ്റേഷൻ കൊൽക്കത്ത നഗരത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്ക് കൂടിയാണ്. ഈ ഒരു സ്റ്റേഷന് പുറത്തുള്ള പോപ്പുലർ ആയിട്ടുള്ള ഹൗറ ബ്രിഡ്ജ് യാത്രക്കാർക്ക് നഗരത്തിലേക്ക് പോകാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വഴിയായിട്ടും നിൽക്കുന്ന ഒന്നുകൂടിയാണ്. സോ ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹൗറ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ്. സോ ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ്. അറിയിക്കുകയാണ്, തെറ്റിപ്പോയവർ വിഷമിക്കേണ്ട, ഇനിയും ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു ടൈം ആയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ്? ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസേഴ്സ് പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474291909 0474219909. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649900. മല്ലു സിംഗ് എന്ന മൂവിയിലൊരു സൂപ്പർ കൂൾ ട്രാക്ക് കേൾക്കാം ഇനി ആശ്രിയ പ്രീമിയർ ലീഗിലൂടെ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം. സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ. കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കേൾവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8544779210.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam, Natargopam.
1: Nammude Demos Furniture il Mass Vishu class offer. Adhe, ini vendathathu koduthu vendathu vaangam. April 1 mudal June 30 vare mega exchange melayana Demos ningalkkayi orukkirikkunnathu. Santoshavartha Demos Furniture pol Tiruvallayilum. Demos Furniture, Pulaman Kottarakara.
2: Makkal nallavarum velliyavarumaga 48 varshathe parambaramulla Kollam jillayile aadithi CBC school aaya Anchal Shabarikere English Schoolil day care mudal plus 2 vareyulla kuttikalkku admission aarambichirikkunnu. Boarding saugiram labhyamaanu. Contact 9746564440.
3: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
4: ശനിയാഴ്ച വാങ്ങാന്നേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
3: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
4: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
5: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആറ്റ് ഉമ്മന്നൂർ.
6: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സീ പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547 92120.
2: ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്നുള്ളതായിരുന്നു ബ്രേക്കിന് മുന്നേ ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ
7: ഹലോ
2: ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാണ്?
7: ഗുഡ് ഈവനിങ്, നമസ്കാരം. രാംജിയാണ്.
2: രാംജി ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? ചൂടൊക്കെ കുറവുണ്ടോ? കുറവുണ്ടല്ലേ. ഓക്കെ, ചായയൊക്കെ കുടിച്ചോ? ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടായിരുന്നോ?
7: ചോദ്യം കേട്ട്, പക്ഷേ ചങ്ങലി വാളിപ്പോയി.
2: എന്ത് പറ്റി?
7: ഞാൻ ഇന്ത്യയിൽ നിന്നാ കേട്ടത്.
2: ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം പക്ഷെ ഇന്ത്യയിലാണല്ലോ. ഖടക്പൂർ ആണോ? ഉറപ്പാണോ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ആലോചിക്കുന്നില്ല, പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയട്ടെ. ഹുബള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ്. കർണാടക സംസ്ഥാനത്തെ ഹുബള്ളി ജംഗ്ഷൻ ആണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത് ഹൗറ അല്ല, ഹുബള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ്. പക്ഷേ കറക്റ്റ് ആൻസർ വരുന്ന നീളം കൂടിയിട്ടുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഹുബള്ളി ജംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും വിളിക്കാട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചത് റാംജി ചേട്ടനാണ്. റാംജി ചേട്ടന് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ പറയാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഹുബള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ്. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, സിദ്ധാരുടെ സാമുജി ഹുബള്ളി ജംഗ്ഷൻ. അതുപോലെ അനീഷ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ സിദ്ധാരുഡ സ്വാമിജി ഹുബള്ളി ജംഗ്ഷൻ കർണാടക സംസ്ഥാനത്ത്. കവിത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ സിദ്ധാരുഡ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ ആണ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ നമുക്ക് ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹുബള്ളി സ്റ്റേഷൻ ഇൻ കർണാടക. കൂടാതെ മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ സിദ്ധാരുഡ സ്വാമിജി ഹുബള്ളി ജംഗ്ഷൻ. അതുപോലെ ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹുബള്ളി സ്റ്റേഷൻ ഇൻ കർണാടക എന്ന് തന്നെയാണ്. അനീപ്രകാശ് മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ സിദ്ധാരുഡ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹുബള്ളി. അതുപോലെ മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹുബള്ളി ജംഗ്ഷൻ. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹുബൾ ജംഗ്ഷൻ. അതുപോലെ കണ്ണൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ സിദ്ധാരുഡ സ്വാമിജി ഹുബള്ളി സ്റ്റേഷൻ ഇൻ കർണാടക ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ്. നമുക്ക് സൂസമ്മ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ സിദ്ധാരുഡ സ്വാമിജി. നീതു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഹുബള്ളി ജംഗ്ഷൻ. ശോഭന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ സിദ്ധാരുഡ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ. ദീപു ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നത്, ശ്രീ സിദ്ധാരുഡ സ്വാമിജി റെയിൽവേ സ്റ്റേഷൻ ഹുബള്ളി എന്നാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള റെയിൽവേ പ്ലാറ്റ്ഫോം നമ്മുടെ ഇന്ത്യയിലാണുള്ളത്. കർണാടക സംസ്ഥാനത്തെ ഹുബള്ളി ജംഗ്ഷനാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് കേട്ടോ. ശ്രീ സിദ്ധാരുഡ സ്വാമിജി ഹുബള്ളി ജംഗ്ഷൻ എന്നാണ് ഇതിന്റെ മുഴുവൻ പേര് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേഷനിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിന് 1507 മീറ്റർ, അതായത് ഏകദേശം 1.5 കിലോമീറ്റർ തന്നെ നീളം വരുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ ഈ ഒരു വലിയ അച്ചീവ് അച്ചീവ്മെന്റ് ഗിന്നസ് ബുക്കിലും ഇടം നേടിയിട്ടുണ്ട് കേട്ടോ. ഈ പ്ലാറ്റ്ഫോമിന് ഇത്രയും നീളമുള്ളത് കൊണ്ട് തന്നെ ഒരേ സമയം രണ്ട് വലിയ ട്രെയിനുകൾക്ക് ഇവിടെ വന്ന് നിർത്താനായിട്ട് സാധിക്കും. ഇത് ട്രെയിനുകളുടെ ഡിലേ കുറയ്ക്കാനായിട്ടും യാത്രക്കാർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാതെ ട്രാവൽ ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് തന്നെ ഉത്തർപ്രദേശിലെ ഖൊറപ്പൂർ റെയിൽവേ സ്റ്റേഷനായിരുന്നു ലോകത്തിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പ്ലാറ്റ്ഫോം ആയിട്ട് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആൻസർ ആയിരുന്നു നമ്മുടെ രാംജു ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിലുള്ളത് ഹുബ്ബള്ളി റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ്. റെയിൽവേയുടെ ചരിത്രത്തിൽ തന്നെ വളരെ വലിയൊരു മാറ്റം തന്നെയാണ് ഹുബ്ബള്ളിയിലെ ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. സാൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാജുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാനായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഏതാണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഏതാണ് എന്നുള്ളതാണ് എന്റെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാനായിട്ട് വിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090. 0474-291-9090. ആൻസേഴ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. അശ്രിയ പ്രീമിയർ ലീഗിലൂടെ ഇനിയൊരു മനോഹരമായിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി പ്രിൻസ് 02.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ഡിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ഡിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ഡിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്ന 32 വർഷത്തെ പാരമ്പര്യമുള്ള കൊട്ടാരക്കര MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിൽ 2026-27 വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരും റോബോട്ടിക്സ്, ജർമ്മൻ ലാംഗ്വേജ്, സ്വിമ്മിംഗ് തുടങ്ങി നിരവധി പാഠ്യേതര പരിശീലനങ്ങളും, കൂടാതെ ആധുനിക ലാബുകൾ, മികച്ച ഹോസ്റ്റൽ, സുരക്ഷിത വാഹന സൗകര്യം, ഒപ്പം +1 വിദ്യാർത്ഥികൾക്കായ എൻട്രൻസ് കോച്ചിങ്ങോട് കൂടിയ ഇന്റഗ്രേറ്റഡ് ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്.
3: പബ്ലിക് സ്കൂൾ, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
2: വിലക്കുറവും ഗുണമേന്മയും ഞങ്ങൾ നൽകുന്ന ഉറപ്പ്.
3: എല്ലാ വീട്ടാവശ്യങ്ങൾക്കും അൽജോ ഒപ്പമുണ്ട്.
4: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ.
5: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: Once again, welcome back to APL with me, RJ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് കൃത്യം 36 ആയിരിക്കാണ്. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഏതാണ് എന്നുള്ളതായിരുന്നു എന്റെ ചോദ്യം. ആൻസർ പറയാനായിട്ടൊരു കോളർ വെയിറ്റിംഗിലാണ്. നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ ഹലോ, ഗുഡ് ഈവനിങ്, നമസ്കാരം. ഇത് ആരാണ്?
8: ഹലോ
7: ഹലോ
8: രാജൻ ചേട്ടനാണ്.
7: രാജൻ ചേട്ടാ, സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിൽ ആരൊക്കെയുണ്ട്?
8: ഞാനും വൈഫും ഉണ്ട്.
7: സുഖമായിട്ടിരിക്കാണ്, സന്തോഷായിട്ടിരിക്കാണല്ലേ. ചായ ഒക്കെ കുടിച്ചോ?
8: ചായ കുടിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ.
7: ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം കേട്ടായിരുന്നോ?
8: ആ കേട്ടായിരുന്നു.
7: ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഏതാണ്?
8: കർണാടകയല്ലേ?
7: കർണാടകയാണോ? റൂട്ടാണ് ചോദിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് ഏതാണ്?
8: കർണാടക.
7: റൂട്ടാണ് ചോദിച്ചത്. റൂട്ട് കിട്ടുന്നുണ്ടോ? കിട്ടുന്നില്ല. ആൻസർ പറയട്ടെ എന്നാ. മുംബൈ അഹമ്മദാബാദ് റൂട്ടാണ് കേട്ടോ.
8: മുംബൈ
7: അഹമ്മദാബാദ് റൂട്ടാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത തവണ കറക്റ്റ് ആയ ആൻസർ പറയാൻ ശ്രദ്ധിക്കാം. ഓക്കെ, വിളിച്ചതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മൾ വിളിച്ചത് രാജൻ ചേട്ടനാണ്. രാജൻ ചേട്ടന് ശരിയായിട്ടുള്ള ആൻസർ പറയാനായിട്ട് സാധിച്ചില്ല. നമുക്ക് വാട്സപ്പിലും കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്. അനുചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോറിഡോർ ആണ്. അതുപോലെ ജീന മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു കോറിഡോർ ആണ്. അതുപോലെ സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ ഇടനാഴിയാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദക്ഷ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. അതുപോലെ അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ എന്ന് തന്നെയാണ്. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ മുതൽ അഹമ്മദാബാദ് വരെ 508 km. നീതു മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. അതുപോലെ മനോജ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ്. കണ്ണൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു ഇന്ത്യാസ് ഫസ്റ്റ് ബുള്ളറ്റ് ട്രെയിൻ വിൽ റൺ ഓൺ ദ മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ദീപു ചേട്ടനും മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മുംബൈ അഹമ്മദാബാദ് റൂട്ട് എന്ന് തന്നെയാണ്. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് എന്ന് പറയുന്നത് ഗുജറാത്തിലെ മഹാരാഷ്ട്രയിലെ മുംബൈയിൽ നിന്നും ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെയാണ്. ഏകദേശം 508 km ദൂരമുള്ള ഈ റൂട്ടാണ് ഇന്ത്യയുടെ ഒരു വലിയ ഡ്രീം പ്രൊജക്ട് വരുന്നത് കേട്ടോ. സാധാരണയായിട്ട് ട്രെയിനിൽ ഈ ഒരു ദൂരം യാത്ര ചെയ്യാനായിട്ട് 6 മുതൽ 7 മണിക്കൂർ വരെ പൊതുവേ സമയമെടുക്കാറുണ്ട്. എന്നാൽ ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ വരുന്നതോടുകൂടി വെറും 2 മണിക്കൂർ കൊണ്ട് യാത്രക്കാർക്ക് അവരുടെ ജേർണി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ജപ്പാന്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടോടുകൂടിയാണ് ഈ ഒരു പ്രൊജക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് കേട്ടോ. ലോകത്തിലെ തന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ജപ്പാനിലെ ഷിൻകസൻ ടെക്നോളജി ഉപയോഗിച്ചാണ് ഇതിന്റെ നിർമ്മാണം നടക്കുന്നത്. ഈ ഒരു ട്രെയിനിന്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിലെ അണ്ടർ സീ ടണലാണ്. ഏകദേശം 7 km ദൂരം കടലിനടിയിലൂടെയാണ് ഈ ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നത് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അണ്ടർ വാട്ടർ ടണൽ ഒരു ട്രെയിൻ യാത്രയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്നത് എന്നുള്ളതാണ് സത്യം. യാത്രക്കാർക്ക് വളരെ വേഗത്തിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയും യാത്ര ചെയ്യാനായിട്ട് സാധിക്കുന്ന വലിയൊരു മാറ്റമാണ് ഈ ഒരു ബുള്ളറ്റ് ട്രെയിൻ റൂട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ എന്തായാലും ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് മൂവ് ഓൺ ചെയ്യാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? വിച്ച് റെയിൽവേ സ്റ്റേഷൻ ഹാസ് ദ ലോങ്സ്റ്റ് നെയിം ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. ആൻസേഴ്സ് കിട്ടിയെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. ആൻസേഴ്സ് പറയാനായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും പറയാം. അതിനായിട്ടുള്ള നമ്പർ 9526490906 9526490906.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നമ്മുടെ ദിമോസ് ഫർണിച്ചറിൽ മാസ് വിഷു ക്ലാസ് ഓഫർ. അതെ, ഇനി വേണ്ടാത്തത് കൊടുത്ത് വേണ്ടത് വാങ്ങാം. ഏപ്രിൽ 1 മുതൽ ജൂൺ 30 വരെ മെഗാ എക്സ്ചേഞ്ച് മേളയാണ് ദിമോസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സന്തോഷവാർത്ത, ദിമോസ് ഫർണിച്ചർ ഇപ്പോൾ തിരുവല്ലയിലും. ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: സൗജന്യ ടിവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം. എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കെവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

യെസ്, ഇങ്ങനെ യൂത്ത് മൂവിയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ എ പി എൽ വിത്ത് മീ ആർ ജെ അനാമിക. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 51 മിനിറ്റ് ആയിരിക്കാണ്. നമ്മുടെ ഇന്നത്തെ ഗെയിമിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? നമുക്ക് വാട്സപ്പിൽ കുറച്ചധികം ആൻസേഴ്സ് എത്തിയിട്ടുണ്ട്, നോക്കാം. സാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുരാട് ചിതലൈവർ ഡോക്ടർ ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുരട്ചി തലൈവർ ഡോക്ടർ എം ജി ആർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. മണികണ്ഠൻ ചേട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുരട്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നാണ്. മീനാക്ഷി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വെങ്കിട നരസിംഹ രാജുവരിപ്പേട്ട എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനുചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ വെങ്കട നരസിംഹ രാജുവരിപ്പേട്ട ആണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മേരിക്കുട്ടി ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുരട്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അനീഷ് ഏട്ടൻ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുരട്ചി തലൈവർ ഡോക്ടർ എം ജി സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ചെന്നൈ സെൻട്രൽ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. കവിത ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ശ്രീ വെങ്കട നരസിംഹ രാജു വാരിപ്പേട്ട എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ദേവിക മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, വെങ്കട രാജ സിംഹരാജുവരിപ്പേട്ട എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അർച്ചന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുരട്ചി തലൈവ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ശോഭന ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, പുരട്ചി തലൈവ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ നജീമ ചേച്ചി മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു, ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ഇത്രയും പേരാണ് നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ആൻസേഴ്സ് പറയാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള പേരുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പുരട്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ സിറ്റുവേറ്റ് ചെയ്യുന്ന പുരട്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ്. മുൻപിത് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ചെന്നൈ സെൻട്രൽ എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പുതിയ പേരിൽ മൊത്തം 57 അക്ഷരങ്ങളാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. 2019 തമിഴ്നാട് ഗവൺമെന്റിന്റെ മുൻ മുഖ്യമന്ത്രി ആയിട്ടുണ്ടായിരുന്നത് എം ജി ആറിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു സ്റ്റേഷന്റെ പേര് ഇങ്ങനെ ഒഫീഷ്യലി മാറ്റിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്പേസ് ഇല്ലാതെ ഒറ്റ വാക്കിലുള്ള ഏറ്റവും നീളം കൂടിയ പേര് നോക്കുകയാണെങ്കിൽ ആ ഒരു റെക്കോർഡ് ആന്ധ്രാപ്രദേശിലെ വെങ്കട നരസിംഹ രാജുവാരിപ്പേട്ട എന്ന സ്റ്റേഷനാണ് ഉള്ളത്. ചെന്നൈ സെൻട്രലിന്റെ പേര് മാറ്റുന്നതിന് മുൻപ് വരെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പേരുള്ള സ്റ്റേഷനായിട്ട് അറിയപ്പെട്ടിരുന്നത് ഈ ഒരു വെങ്കട നരസിംഹ രാജുവാരിപ്പേട്ട എന്നുള്ളതാണ് കേട്ടോ. യാതൊരു സ്പേസും ഇല്ലാതെ ഒറ്റ വാക്കിൽ എഴുതുന്ന ഏറ്റവും വലിയ പേര് ഇന്നും ഇത് തന്നെയാണ്. ഈ രണ്ട് സ്റ്റേഷനുകളുടെയും വലിയ പേരുകൾ ഇന്ത്യൻ റെയിൽവേസിന്റെ ഹിസ്റ്ററിയിൽ തന്നെ എപ്പോഴും കൗതുകമുണർത്തുന്ന കാര്യങ്ങളാണ്. സോ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ പേരുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്നത് പുരട്ചി തലൈവർ ഡോക്ടർ എം ജി രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. ആൻസേഴ്സ് അറിയിച്ച എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് കടക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. ഈ ഒരു വീക്കിലെയും നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ വിന്നറിനെ നമ്മളെ ലക്കി ഡ്രോയിലൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗ്യശാലിയെ അനൗൺസ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. ഈ ഒരു വീക്കിലെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് വിന്നർ ഈസ് അനീഷ് ഏട്ടൻ. അനീഷ് ഏട്ട, കൺഗ്രാചുലേഷൻസ്. നമ്മുടെ കൊട്ടാരക്കര ചിലങ്ക റിയൽ എസ്റ്റേറ്റ് നൽകുന്ന ഒരു കിടിലൻ സമ്മാനം നമ്മുടെ അനീഷ് ഏട്ടനെ കാത്തിരിക്കുന്നുണ്ട്. സോ ഇത്തവണ വിന്നർ ആയില്ലല്ലോ എന്നോർത്ത് ആരും തന്നെ വിഷമിക്കേണ്ടതില്ല. അടുത്ത വീക്കിൽ നല്ല അടിപൊളി ഗെയിംസുമായിട്ട് നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. അന്ന് എന്തായാലും ഇന്നത്തെ എ പി എൽ ഇവിടെ വൈൻഡപ്പ് ചെയ്ത് ഞാൻ ഗുഡ് ബൈ പറയാനുള്ള സമയമായിട്ടുണ്ട്. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് കൃത്യം 55 മിനിറ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും നേരം നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗ് കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനും നല്ലൊരു ഗുഡ് ഈവനിംഗ് നേർന്നുകൊണ്ട് It's me, Arjanamika, signing off.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആശ്രയ എഫ് എം 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആശ്രയ എഫ് എം 90. മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 6 PM to 7 PM. സ്റ്റേ ട്യൂൺഡ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. ആശ്രയ എഫ് എം ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി. ദ ടൈം ഈസ് 6 ഓ ക്ലോക്ക്.

മലയാളത്തിന്റെ ദത്തുപുത്രൻ എന്നറിയപ്പെടുന്ന ആക്ടർ, ദ വൺ ആൻഡ് ഓൺലി അല്ലു അർജുന്റെ ഒരു അടിപൊളി സിനിമയും സ്റ്റോറിയും വിശേഷങ്ങളുമായിട്ടാണ് ക്ലാബ് ബോർഡിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ്, വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. തെലുങ്ക് മാസ് സിനിമകളുടെ ലോകത്ത് സ്റ്റൈലും സ്പീഡും ബുദ്ധിയും ഒറ്റ ഫ്രെയിമിൽ ഒത്തുചേർന്ന സിനിമകള് മുൻപന്തിയിലുള്ള ഒരു ചിത്രമാണ് അല്ലു അർജുന്റെ ഗജപൂഗിരി. ആദ്യ സീനിൽ നിന്ന് തന്നെ പ്രേക്ഷകരെ ആവേശത്തിൽ ആഴ്ത്തുന്ന തരത്തിലുള്ള മേക്കിങ്ങും പഞ്ച് ഡയലോഗുകളും കൊണ്ട് സിനിമ വേറിട്ടൊരു അനുഭവമാണ് നൽകുന്നത്. ജീവിതത്തിൽ കഷ്ടപ്പെട്ട് പണം സമ്പാദിക്കുന്നവനേക്കാൾ ബുദ്ധി ഉപയോഗിച്ച് മുന്നേറുന്നവനാണ് വിജയിക്കുന്നത് എന്നുള്ള ഒരു

0: വിഷയം സിനിമ തുടക്കം മുതലേ മുന്നോട്ട് വെക്കുന്നുണ്ട്.
1: ലോക്കർ തുറക്കുന്ന നമ്മുടെ കഴിവ്, അതുകൊണ്ട് മാത്രമായില്ല നമ്മൾ ലോക്കപ്പിലേക്ക് പോകാൻ നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ കഴിവ്. എപ്പോഴാ വേണ്ടത്?
2: ഇന്ന് വെള്ളിയാഴ്ച. തിങ്കളാഴ്ച മൊത്തം ക്യാഷും റിസർവ് ബാങ്കിലേക്ക് പോകും.
3: ഞായറാഴ്ച രാത്രി കടത്തുന്നതാ ബെറ്റർ.
1: ഇന്ന് രാത്രി കൊണ്ടുവന്ന പ്രോബ്ലം ഉണ്ടോ?
2: ടൈം കിട്ടുമോ അതിന്?
1: സമ്പാദിക്കാൻ ആവശ്യമുള്ള ടൈം, മോഷ്ടിക്കാൻ ആവശ്യമില്ല.
0: അതേസമയം മാസ്, കോമഡി, ത്രില്ലർ, റൊമാൻസ് എന്നീ ഘടകങ്ങളും കൃത്യമായ ബാലൻസിൽ ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു സിനിമ ഒരിക്കലും ബോറടിപ്പിക്കില്ല. രവി എന്ന കഥാപാത്രമായി എത്തുന്ന അല്ലു അർജുൻ തന്റെ സ്വാഭാവിക സ്റ്റൈലും എനർജിയും കൊണ്ട് സിനിമ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ജോലിയൊന്നുമില്ലാതെ അലഞ്ഞു തിരിയുന്ന യുവാവാണെങ്കിലും രവി സാധാരണക്കാരനല്ല എന്ന് ആദ്യ പകുതിയിലെ പ്രേക്ഷകർക്ക് മനസ്സിലാകും. അവന്റെ ചിന്തകളും തീരുമാനങ്ങളും വളരെ വ്യത്യസ്തമാണ് കേട്ടോ. ഒരു ബാങ്ക് കവർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് ഭീകരനായ ബിട്ടുവിന്റെ സംഘവുമായിട്ട് രവിയുടെ ജീവിതം കൂട്ടിയിടിക്കുമ്പോഴാണ് സിനിമയുടെ യഥാർത്ഥ ത്രില്ല് ആരംഭിക്കുന്നത് തന്നെ. കോടിക്കണക്കിന് രൂപ മോഷ്ടിച്ച ശേഷം പോലീസിനെയും കൂട്ടാളികളെയും വെട്ടിച്ച് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുന്ന ബിട്ടുവിനെതിരെ രവി തന്റെ ബുദ്ധി കൊണ്ടിവിടെ കളിക്കാൻ തുടങ്ങുകയാണ്.
4: ഓ, റൂബിക്സ് ക്യൂബ്, വെരി ഇൻട്രസ്റ്റിംഗ്.
1: എവിടേക്ക്?
4: സിക്സ് പബ്ലിക്ക്.
1: പാർട്ടിക്ക്?
4: പാർട്ടി കൊടുക്കാൻ പൈസയില്ല, പാർട്ടിക്ക് പോകാനുള്ള സ്റ്റേറ്റസും ഇല്ല സർ.
1: പിന്നെ
4: IPL സീസൺ അല്ലേ, ചെറിയ ബെറ്റിംഗ്.
1: ഇവിടെ അത്ര വലിയ ബെറ്റിംഗ് നടക്കുന്നുണ്ടോ?
4: എന്താ സാർ ഈ പറയുന്നത്? ഈ സിറ്റിയിലെ സിക്സ് പബ്ബില് ഈ ഒരു ഒറ്റ രാത്രി കൊണ്ട് സ്റ്റേറ്റ് ബജറ്റിനേക്കാൾ വലിയ ബെറ്റ് നടക്കും.
1: പോലീസിന് അറിയില്ലേ?
4: അറിഞ്ഞ അവിടെ തന്നെ ഉണ്ടാവും. ബാങ്ക് ഉള്ളടിച്ചാൽ പോലും അവരറിയില്ല.
0: നായികയായ മധുവായി എത്തുന്നത് ഇലിയാന ഡിക്രൂസ് ആണ്. സിനിമയ്ക്ക് ഒരു റൊമാന്റിക് ഫീൽ തന്നെയാണ് ഈ ആക്ട്രസ് നൽകുന്നത്. ഇരുവരുടെയും കോമ്പിനേഷൻ കണ്ടിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. കോമഡി രംഗങ്ങളിൽ ബ്രഹ്മാനന്ദം എത്തിയപ്പോൾ തിയേറ്ററിൽ ചിരിയുടെ പൊട്ടിത്തെറിയായിരുന്നു. അതേസമയം വില്ലൻ കഥാപാത്രമായിട്ടെത്തിയ സോനു സൂഡയുടെ സ്ക്രീൻസ് പ്രസൻസ് ചിത്രത്തെ വേറിട്ടൊരു ലെവലിലേക്കാണ് ഉയർത്തിയത്. ബിട്ടുവെന്ന കഥാപാത്രം ക്രൂരനും കണക്ക് കൂട്ടലുകൾ നിറഞ്ഞവനുമാണ്. അതിനാൽ നായകനും വില്ലനും തമ്മിലുള്ള പോരാട്ടം വെറും അടിപിടി മാത്രമല്ല കേട്ടോ, ബുദ്ധികളുടെ ഏറ്റുമുട്ടലായിട്ട് മാറുകയാണ്.
4: നമുക്കൊന്നും കിട്ടില്ല. അവര് മനഃപൂർവ്വമാണ് ലൈറ്റ് ഓൺ ചെയ്ത് പോകുന്നത്. രക്ഷപ്പെട്ടു പോകണമെങ്കിൽ ഇരുട്ടിൽ പോകാവുന്നല്ലേ. ക്രെയിൻ കിടക്കുന്നത് കണ്ടോ സർ? പണം കൊണ്ടുപോയതായിരിക്കും. എഞ്ചിൻ ഇപ്പോഴും ഓണാണ്, കൂടെ മതിലും തകർത്തിരിക്കല്ലേ.
0: ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നാണ് സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസ് എഴുതിയ സംഭാഷണങ്ങൾ. ഓരോ ഡയലോഗിലും ഒരു സ്റ്റൈലും ഹ്യൂമറും ഒക്കെ ഉണ്ട്. മലയാളം ഡബിംഗിൽ ആ ഫീൽ നഷ്ടമാകാതെ കൊണ്ടുവന്നത് സതീഷ് മുതുകുളവും ഡബിംഗ് ടീമും ചേർന്നിട്ടാണ്. പ്രത്യേകിച്ച് ജിസ് ജോയിയുടെ ശബ്ദം അല്ലു അർജുന്റെ കഥാപാത്രത്തിന് ഒരു കിഡിലൻ മാസ് ഫീൽ തന്നെയാണ് നൽകുന്നത്. മലയാളത്തിൽ കേൾക്കുമ്പോഴും ഒരു നാടൻ കണക്ഷൻ സിനിമയ്ക്ക് ലഭിക്കുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ എന്റർടൈൻമെന്റ് നിറച്ച് മുന്നേറുന്ന ഒരു സിനിമയാണ് കേട്ടോ ഇത്. ഓരോ 10 മിനിറ്റിലും ഒരു ഹൈ മൊമെന്റ് സിനിമയിലുണ്ട് എന്നതാണ് ഈ ഒരു മൂവിയുടെ മറ്റൊരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ മാസ് സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഫുൾ മീൽ എന്റർടൈനറാണ് ഗജപൂക്കരി.

0: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8544779210.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. May 24 കൊല്ലം സി പാലസിലും 60+ രാജ്യങ്ങളിലെ 1000+ യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
2: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
5: കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വാളകം.

0: ബ്ലാക്ക്ബോർഡ്. അല്ലു അർജുൻ നായകനായി എത്തിയ ഗജപോക്കിരി എന്ന സിനിമയുടെ സ്റ്റോറിയും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥ വളരെ ലളിതമാണ് എന്ന് തോന്നിച്ചാലും അതിന്റെ അവതരണമാണ് സിനിമയെ വ്യത്യസ്തമാക്കുന്നത് കേട്ടോ. പണം സമ്പാദിക്കാനായിട്ട് കഷ്ടപ്പെടുന്നതിനേക്കാൾ ബുദ്ധി ഉപയോഗിക്കണമെന്നാണ് രവിയുടെ ജീവിത തത്വം. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് അവനൊരു ഉത്തരവാദിത്തമില്ലാത്ത യുവാവായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ അവന്റെ അച്ഛനായ നാരായണമൂർത്തിയായിട്ട് എത്തിയ തനിക്കെല്ലാ ഭരണിയുമായിട്ടുള്ള സംഭാഷണങ്ങൾ സിനിമയ്ക്ക് മികച്ച ഇമോഷണൽ ബേസ് ആണ് നൽകുന്നത്.
1: 2% ഇൻട്രസ്റ്റ് അധികം കൊടുക്കാന്ന് പറഞ്ഞപ്പോ മനുഷ്യന്റെ ജീവൻ കളഞ്ഞ് ഇടിച്ചു കയറി വരുന്നത് കണ്ടില്ലേ സാർ?
2: താമിനെ മീൻ മേടിക്കാൻ വന്നാണോ?
1: ഞാനും ഫിക്സഡ് ഇടാൻ തന്നെയാ. സാർത്ര ഇടുന്നു
2: 5.
1: മോന്റെ പഠിപ്പിന?
2: അവനതിന്റെ ആവശ്യമില്ല, മകള് വളർന്നു വരികയല്ലേ, അവളുടെ വിവാഹത്തിന് വേണ്ടിയാ.
1: സാർ
3: ഇപ്പ എത്ര?
1: 1500 crore.
3: നാരായണൻ
2: സാർ, എന്തിനാ സാർ എന്നെ വിളിച്ചത്?
1: നിങ്ങളുടെ 500,000 ബാങ്ക് ഡെപ്പോസിറ്റ് മൊത്തം 1500 crore.
2: ആഹാ, എനിക്കതിന് ഗിഫ്റ്റ് തരാൻ വിളിച്ചതാ?
1: റെസിപ്റ്റ് തരാം.
2: റെസിപ്റ്റ്?
0: ബാങ്ക് കവർച്ചയ്ക്ക് ശേഷം കഥ കംപ്ലീറ്റ് ആയിട്ടും ഒരു ത്രില്ലർ മൂഡിലേക്കാണ് കടക്കുന്നത്. ബിട്ടുവും സംഘവും മോഷ്ടിച്ച പണവുമായിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ രവി ആ സംഭവത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഉൾപ്പെടുകയാണ്. പിന്നീട് പോലീസ് ഓഫീസർ സീതാറാമായി എത്തിയ രാജേന്ദ്ര പ്രസാദ് രവിയുടെ ബുദ്ധി മനസ്സിലാക്കി അവനെ ഉപയോഗിച്ച് ബിട്ടുവിനെ പിടികൂടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നിന്നാണ് കഥയ്ക്ക് യഥാർത്ഥ വേഗം ലഭിക്കുന്നത്. ഒരു വശത്ത് പോലീസും മറുവശത്ത് ക്രൂരനായ ഗാങ്സ്റ്റർ, ഇടയിൽ കുടുങ്ങിയ രവി ഓരോ സാഹചര്യവും അതീവ ചാതുര്യത്തോടെ കൈകാര്യം ചെയ്യുന്നുണ്ട്.
4: ബിച്ചു എസ്കേപ്പ് ആയി. പ്രഭുവിനെയും 3 കോൺസ്റ്റബിൾസിനെ അവൻ കൊന്നു. നെക്സ്റ്റ് ടാർഗറ്റ് നീയാ. ഞങ്ങൾക്ക് ആവശ്യമുള്ള സാക്ഷികളെ ക്രിമിനൽസിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അവരുടെ പേരും അഡ്രസ്സും മാറ്റി മറ്റൊരിടത്തേക്ക് അയക്കും. വിറ്റ്നസ് റീലൊക്കേഷൻ പ്രോഗ്രാം എന്ന് പറയും. ഒരു 4-5 months എല്ലാരും വിട്ടു മാറി നിൽക്കേണ്ടി വരും. ബിച്ചുവിനെ കിട്ടിയാൽ യു ക്യാൻ കം ബാക്ക്.
5: എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ. എന്താ?
6: നീ നന്നാവാൻ വേണ്ടിട്ടാണാ അച്ഛൻ ചീത്ത പറയുന്നത്? ഇപ്പൊ നിന്നെ പിരിയണം നോർക്കുമ്പോ വിഷമമുണ്ട്.
0: നിരവധി ട്വിസ്റ്റുകളും പ്ലാനുകളും ഒക്കെ സിനിമയെ വളരെ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നുണ്ട് കേട്ടോ. രവിയുടെ ഓരോ നീക്കവും നമ്മൾ പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തും. പ്രത്യേകിച്ച് ട്രെയിൻ ചേസ് സീനുകളും കാർ ആക്ഷൻ ബ്ലോക്കുകളും ഹോളിവുഡ് സിനിമകളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതുപോലെ സിനിമാറ്റോഗ്രാഫി കൈകാര്യം ചെയ്ത ഛോട്ടാ കെ നായിഡുവും ശ്യാം കെ നായിഡുവും ചിത്രത്തിന് ഒരു ഗ്രാൻഡ് ലുക്കാണ് നൽകിയിരിക്കുന്നത്. നഗരത്തിലെ രാത്രി കാഴ്ചകളും ആക്ഷൻ രംഗങ്ങളിലെ ക്യാമറ മൂമെന്റ്സും എല്ലാം ഗംഭീരമാണ്. എഡിറ്റർ പ്രവീൺ പൊടി സിനിമയെ വളരെ ഫാസ്റ്റ് പേസിലാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സീനും അനാവശ്യമായിട്ട് നീണ്ടുപോകുന്നില്ല. ഗാനങ്ങളും സിനിമയുടെ വലിയ ഹൈലൈറ്റ് ആണ് കേട്ടോ. സംഗീത സംവിധായകൻ ദേവിശ്രീ പ്രസാദ് ഒരുക്കിയിട്ടുള്ള പാട്ടുകൾ ഇന്നും ആരാധകർ ആഘോഷിക്കുന്നവയാണ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8547792120.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം അണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മൂർച്ച.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ് മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാർ ഇന്ത്യയ്ക്കും സൈപ്രസിനുമിടയിൽ നിരവധി പുതിയ സാധ്യതകൾ തുറന്നു നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പ്രസ്താവന നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. സൈപ്രസിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപം അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയാക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു.
1: പിച്ചിലെ ഏക ദശക് സൈപ്രസ് ഭാരത് മേ നിവേശ് ലഗ്ഭഗ് ഡബൽ ഹുവാ ഹൈ. ദോനോ ദേശോ കേ ബീച്ച് ട്രസ്റ്റ് ബഡാ ഹൈ. ഭാരത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് സേ തമാം നയി സംഭാവനയെ ബനി ഹൈ. ഇസ്കാ ലാഭ ഉഠാതെ ഹുയേ ഹം അഗലെ 5 വർഷോ മേ ഇസ് ഇൻവെസ്റ്റ്മെന്റ് കോ ഫിർ സേ ഡബൽ കർനെ കാ ലക്ഷ്യ രഖ രഹേ ഹൈ.
0: ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിലും ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. സൈബർ സുരക്ഷ, സമുദ്രസുരക്ഷ എന്നീ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും ധാരണയായി. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. 51,000-ത്തിലധികം യുവജനങ്ങൾക്ക് മേളയുടെ ഭാഗമായി നിയമനപത്രം കൈമാറും. രാജ്യത്തുടനീളമുള്ള 47 കേന്ദ്രങ്ങളിലും ഇതോടൊപ്പം തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുന്നുണ്ട്. പാലക്കാട് നടക്കുന്ന റോസ്ഗാർ മേളയിൽ കേന്ദ്രമന്ത്രി എച്ച് ഡി കുമാരസ്വാമി മുഖ്യാതിഥിയാകും. തിരുവനന്തപുരത്ത് ദക്ഷിണ റെയിൽവേ സംഘടിപ്പിക്കുന്ന മേളയിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി 130-ഓളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്യും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ തിരഞ്ഞെടുത്തു. യുഡിഎഫ് സ്ഥാനാർത്ഥിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 101 വോട്ടുകളാണ് നേടിയത്. എൽഡിഎഫ് സ്ഥാനാർത്ഥി എ സി മൊയ്തീന് 35 വോട്ടും ബിജെപി സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറിന് 3 വോട്ടും ലഭിച്ചു. സഭയുടെ അന്തസ്സും നിഷ്പക്ഷതയും ഉയർത്തിപ്പിടിക്കാൻ പരമാവധി ആത്മാർത്ഥതയോടെ പരിശ്രമിക്കുമെന്ന് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും സ്പീക്കർക്ക് അനുമോദനം രേഖപ്പെടുത്തി. സ്പീക്കർ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. ഒഴിവ് വരുന്ന 24 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ജൂൺ 18 നടക്കും. വോട്ടെണ്ണലും അന്നേ ദിവസം തന്നെയായിരിക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ജൂൺ 1 പുറപ്പെടുവിക്കും. ജൂൺ 8 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. മഹാരാഷ്ട്രയിലും തമിഴ്നാട്ടിലും ഓരോ രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള ഉപതിരഞ്ഞെടുപ്പും 18-ന് നടക്കും. കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കൊച്ചി വിമാനത്താവളത്തിൽ അടിയന്തര യോഗം ചേർന്നു. രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനമായി. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ദ്രുതകർമ്മ സമിതിയും യോഗം ചേർന്നിരുന്നു. വിശദാംശങ്ങളിലേക്ക്.
2: എബോള നിരീക്ഷണത്തിന്റെ ഭാഗമായി വിമാനത്താവളത്തിൽ 24 മണിക്കൂറും സർവൈലൻസ് സംവിധാനം സജ്ജീകരിക്കും. തെർമൽ സ്ക്രീനിംഗ്, വിഷ്വൽ ഇൻസ്പെക്ഷൻ, 21 ദിവസത്തെ ട്രാവൽ ഹിസ്റ്ററി പരിശോധന എന്നിവ ഏർപ്പെടുത്തും. ലോകാരോഗ്യ സംഘടന എബോള വ്യാപനത്തെ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥയായി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാരെ പ്രത്യേക നിരീക്ഷണത്തിന് വിധേയരാക്കും. എബോള വൈറസിന്റെ ബുണ്ടി ബുഗ്യോ വകഭേദത്തിന് ഫലപ്രദമായ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. ശരീരദ്രവങ്ങളിലൂടെയാണ് രോഗം പകരാൻ സാധ്യത. രോഗബാധയ്ക്ക് ശേഷം 2 മുതൽ 21 ദിവസം വരെയാണ് ഇൻക്യുബേഷൻ കാലയളവ്. പനി, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടെയുള്ള ലക്ഷണങ്ങളാണ് തുടക്കത്തിൽ കാണപ്പെടുന്നത്. 30 മുതൽ 50% വരെയാണ് മരണനിരക്ക്. 3-ലെയർ മാസ്ക് ഉപയോഗം, സോപ്പ് ഉപയോഗിച്ചുള്ള കൈകഴുകൽ ഉൾപ്പെടെയുള്ള വ്യക്തിഗത സുരക്ഷാ നടപടികൾ കർശനമായി പാലിക്കാനും യോഗം നിർദ്ദേശിച്ചു. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലും 2 തുറമുഖങ്ങളിലും എത്തുന്ന യാത്രക്കാരുടെ പരിശോധനയും ആവശ്യമായവർക്ക് ഐസൊലേഷൻ സൌകര്യത്തോടുകൂടിയുള്ള തീവ്രപരിചരണ സംവിധാനങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. യോഗത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ബക്രീദിനോടനുബന്ധിച്ച് 10 ഇനം സാധനങ്ങൾ അടങ്ങിയ സ്പെഷ്യൽ കിറ്റ് തയ്യാറാക്കി സപ്ലൈകോ. 3 കിലോഗ്രാം ബിരിയാണി അരി, 1 കിലോ പഞ്ചസാര, 1 ലിറ്റർ വെളിച്ചെണ്ണ, മസാലപ്പൊടികൾ തുടങ്ങി 1,101 രൂപയുടെ സാധനങ്ങൾ അടങ്ങിയ കിറ്റ് 850 രൂപയ്ക്ക് ഈ മാസം 26 വരെ ലഭ്യമാക്കും. 12-ാം ക്ലാസ് പരീക്ഷയുടെ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിക്കുന്നതിനുള്ള സമയപരിധി ഈ മാസം 24 വരെ നീട്ടി CBSE. വെബ്സൈറ്റിലെ അമിത തിരക്കും സാങ്കേതിക പ്രശ്നങ്ങളും കാരണമാണ് സമയം ദീർഘിപ്പിച്ചത്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഈ മാസം 25 വരെ വൈദ്യുതി ഭാഗികമായി തടസ്സപ്പെടാൻ സാധ്യതയെന്ന് KSEB. പവർഗ്രിഡ് കോർപ്പറേഷന്റെ കോഴിക്കോട് 400 kV സബ്സ്റ്റേഷനിലെ ട്രാൻസ്ഫോമറിന്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കാനെടുക്കുന്ന കാലതാമസം മൂലമാണ് വൈദ്യുതി നിയന്ത്രണം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ തുടരും. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ആലപ്പുഴ ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള മറ്റു ജില്ലകളിലും കോഴിക്കോടും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെയും 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മൺസൂൺ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ പ്രത്യേക സംഘം ആലപ്പുഴയിലെത്തി. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് നൽകിയിരിക്കുന്നതെങ്കിലും പൊതുവെ മഴ കുറവാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി R. രവികുമാർ.
4: കവചം മുന്നറിയിപ്പ് സംവിധാനത്തിന്റെ ഭാഗമായി ജില്ലയിൽ പ്രവർത്തിക്കുന്ന 10 സൈറണുകൾ ഇന്ന് വൈകിട്ട് 3:30 മുഴങ്ങി. ഇന്ന് മഴ മാറി നിന്നെങ്കിലും ജില്ലയിൽ ഇന്നലെ രാത്രി അതിശക്തമായ മഴയാണ് ലഭിച്ചത്. വേനൽച്ചൂടിൽ വറ്റുവരണ്ട് കിടന്നിരുന്ന കുളങ്ങളും കിണറുകളും തോടുകളും നിറഞ്ഞു. നദികളിൽ നീരൊഴുക്കുണ്ട്. മരമീണ വൈദ്യുത കമ്പികൾ പൊട്ടി പലയിടങ്ങളിലും വൈദ്യുതി ബന്ധവും തടസ്സപ്പെട്ടിരുന്നു. ദേശീയപാത അടക്കമുള്ള പ്രധാന റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുസ്സഹമാക്കി.
0: വയനാട് കാരാപ്പുഴ ഡാമിലെ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ 3 സ്പിൽവേ ഷട്ടറുകൾ നാളെ രാവിലെ 11 മണിക്ക് തുറക്കും. പ്രദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുമ്പോൾ പ്രകൃതിക്കുണ്ടാക്കുന്ന ആഘാതങ്ങൾ പരമാവധി കുറയ്ക്കാൻ സമൂഹം ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മന്ത്രി K. മുരളീധരൻ. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് നടന്ന ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വികസന പദ്ധതികൾക്കായി മരങ്ങൾ മുറിച്ചുമാറ്റുമ്പോൾ പകരമായി കൂടുതൽ തണൽ മരങ്ങൾ വച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. മുൻഗണനാ ക്രമപ്രകാരം അടുത്ത ഘട്ടത്തിൽ വീട് ലഭിക്കാനായി കാത്തിരിക്കുന്ന 2 ലക്ഷത്തിലധികം കുടുംബങ്ങളുണ്ടെന്നും നീക്കത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നുവരുമെന്നും പ്രസ്താവനയിൽ പറയുന്നു. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ഹൈദരാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. കോഴിക്കോട് കൊടിയത്തൂരിൽ പട്ടാപ്പകൽ കുറുക്കന്റെ ആക്രമണം. പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടിയുടെ കാലിനാണ് കുറുക്കന്റെ കടിയേറ്റത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ച കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. മറയൂരിൽ പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവത്തിൽ 3 പേർ പിടിയിലായി. ബാബുനഗർ സ്വദേശികളായ സന്തോഷ് കുമാർ, ഹരികുമാർ, മുത്തുകുമാർ എന്നിവരാണ് പിടിയിലായത്. ഈ മാസം 20-ന് വിനോദസഞ്ചാരികളുടെ കാറും സന്തോഷ് കുമാറിന്റെ പിക്കപ്പ് ജീപ്പും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാനെത്തിയ മറയൂർ സബ് ഇൻസ്പെക്ടറെ പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ് പ്രസിഡന്റുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭീകരവാദം തടയുന്നതിന് സംയുക്ത കർമ്മസമിതി രൂപീകരിക്കാനുള്ള ധാരണാപത്രത്തിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന 19-ാമത് റോസ്ഗാർ മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഉദ്ഘാടനം ചെയ്യും. പാലക്കാടും തിരുവനന്തപുരത്തും നടക്കുന്ന തൊഴിൽ മേളകളിൽ കേന്ദ്രമന്ത്രിമാർ പങ്കെടുക്കും. 16-ാം കേരള നിയമസഭയുടെ സ്പീക്കറായി ചുമതലയേറ്റ മുതിർന്ന കോൺഗ്രസ് അംഗം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. എബോള മുൻകരുതലിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിമാനത്താവളങ്ങളിൽ നിരീക്ഷണം ശക്തിപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ തുടരും. ആലപ്പുഴ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 26 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: You are listening to ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

തിരക്ക് പിടിച്ചുള്ള ഓട്ടത്തിൽ ഇങ്ങനെ ഒരു സഡൻ ബ്രേക്ക് നല്ലതാണ്. ആ ബ്രേക്കിൽ കുറച്ച് ലോക വിവരങ്ങൾ കൂടി കേട്ടറിയാം. ടേക്ക് എ ബ്രേക്ക് തിങ്കൾ മുതൽ വെള്ളി വരെ 7 മണി മുതൽ 9 മണി വരെ നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90. സ്റ്റേ ട്യൂൺഡ്.

0: ഗജപോകരി എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് നമ്മളിങ്ങനെ ക്ലബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം പ്രേക്ഷകനെ 2 മണിക്കൂറിലേറെ കംപ്ലീറ്റ് ആയിട്ടും എൻഗേജ് ചെയ്ത് നിലനിർത്തുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് എന്നുള്ളതാണ്. സിനിമയുടെ തിരക്കഥയില് ലോജിക്കിനേക്കാൾ എന്റർടൈൻമെന്റിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോജിക്ക് വെച്ച് തിങ്ക് ചെയ്യുന്ന ആൾക്കാർ ഈ സിനിമ കാണാതിരിക്കുന്നതായിരിക്കും ഭേദം. ചില രംഗങ്ങളിൽ യാഥാർത്ഥ്യബോധം കുറവാണെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ. എന്നാൽ ആ മാസ് മൂഡിൽ സിനിമ കാണുമ്പോൾ അതൊന്നും വലിയ പ്രശ്നമായിട്ട് അനുഭവപ്പെടുത്തേയില്ല. പ്രത്യേകിച്ച് അല്ലു അർജുന്റെ സ്ക്രീൻ പ്രസൻസ് ആണ് ചിത്രത്തെ താങ്ങി നിർത്തുന്നത്. ഡാൻസ്, ഫൈറ്റ്, കോമഡി, ഇമോഷൻ എല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ് ഈ ഒരു സിനിമയിൽ വ്യക്തമായിട്ട് കാണാം.
1: അച്ഛൻ എന്ത് ചെയ്യുന്നു?
2: 2 മാരേജ് ചെയ്തു.
1: അപ്പോ അമ്മയോ?
2: ചത്തുപോയി.
1: ഓ സോറി. ഇപ്പോ ഇപ്പോഴത്തെ അമ്മ
2: എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നു. പിന്നെ
1: ഇനി എന്താ ചോദിക്കുക? ഒരു ചായ കുടിച്ചാലോ? ഈ തണുത്ത മഴയത്ത് വെറുതെ ഒരു ചായ കുടിച്ചാ നല്ലതായിരിക്കും.
0: വില്ലനായ സോനു സൂദും ശക്തമായിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഹീറോയെ പോലെ തന്നെ പ്രാധാന്യമുള്ള വില്ലനാണ് കേട്ടോ ബിട്ടു. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിലേക്കുള്ള യാത്ര കൂടുതൽ ആവേശകരമാകുന്നുണ്ട്. ചിത്രത്തിലെ 5 ഡയലോഗുകൾ ആരാധകർ ഇന്നും ഓർമ്മിക്കുന്നവയാണ് കേട്ടോ.
3: നമുക്കറിയാവുന്ന പണി ഫ്രീ ആയിട്ട് ചെയ്യരുത്, നമുക്ക് പറ്റാത്ത പണി ട്രൈ ചെയ്യുകയുമല്ല.
1: ലോജിക് ആർക്കും വേണ്ട, എല്ലാവരും മാജിക്കിന്റെ പുറകെ. അതുകൊണ്ടാ ഇവിടെ സയന്റിസ്റ്റിനേക്കാൾ സന്യാസിമാര് ഫേമസ്.
3: മൂർത്തി, ലൈഫിൽ എപ്പോഴും എന്ത് ചെയ്യണോന്ന് മറ്റുള്ളവരോട് ചോദിക്കരുത്. നമുക്ക് സ്വയം ഒരു ക്ലാരിറ്റി ഉണ്ടാവണം.
0: എന്തൊക്കെ പറഞ്ഞാലും സംവിധായകൻ ത്രിവിക്രം ശ്രീനിവാസ് വളരെ സാധാരണമായ കഥയെ പോലും സ്റ്റൈലിഷ് അവതരണത്തിലൂടെ വലിയൊരു അനുഭവമാക്കി മാറ്റിയിരിക്കുകയാണ്. സിനിമയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും വ്യക്തമായിട്ടുള്ള ഒരു സ്പേസും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ചെറിയ കഥാപാത്രങ്ങൾ പോലും സിനിമ കണ്ടുകഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മയിൽ നിൽക്കും. അതുപോലെ പശ്ചാത്തല സംഗീതം ഓരോ സീനിനും മികച്ച എനർജി തന്നെയാണ് നൽകുന്നത്. ടെലിവിഷനിൽ വന്നാലും ചാനൽ മാറ്റാതെ കാണുന്ന തരത്തിലുള്ള സിനിമകളിൽ ഒന്ന് തന്നെയാണ് അല്ലു അർജുന്റെ ഒരു ഗജപോക്കിരി എന്ന മൂവി. അപ്പൊ ലോജിക്ക് മാത്രം നോക്കാതെ സ്റ്റൈലിഷ് മാസ് സിനിമ ആസ്വദിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മികച്ച ഒരു സെലക്ഷൻ തന്നെയായിരിക്കും ഈ ഒരു സിനിമ കേട്ടോ. മലയാളം ഡബ്ഡ് സിനിമകളുടെ കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ട് ഇത് മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നും അല്ലു അർജുന്റെ ആരാധകർ ആവേശത്തോടെ കാണുന്ന ഗജപോക്കിരി എന്ന സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായും കാണണം. അപ്പൊ എന്തായാലും സിനിമയുടെ സ്റ്റോറിയും വിശേഷവും ഒക്കെ കേട്ട് നമ്മുടെ സമയവും കഴിയാറായിട്ടുണ്ട്. അടുത്ത ദിവസം വീണ്ടും ഒരു അടിപൊളി സിനിമയുമായിട്ട് ഞാൻ വരും. അതുവരേക്കും കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർജെ അനുഷ സൈനിങ് ഓഫ്.

0: Take a break.
1: Hey, hello, very good evening. Welcome to Take a Break with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അപ്പൊ എല്ലാവരും നമ്മുടെ ആസ്ട്രിയ FM 90 ഓരോ പ്രോഗ്രാംസും കാര്യങ്ങളും ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഇങ്ങനെ കേട്ട് കേട്ട് ടേക്ക് എ ബ്രേക്ക് വരെ ഇങ്ങനെ എത്തി നിൽക്കുവാണല്ലേ. അപ്പൊ ഇനി കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളിലോട്ടും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ടുകളിലോട്ടും ഒന്ന് കടക്കാം അല്ലെ. ഈ മഴയൊക്കെ വരുന്ന സമയത്ത് അല്ലെ, ഈ മഴയ്ക്ക് മുൻപ് അപകടങ്ങൾ ഒഴിവാക്കാനായി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തെല്ലാമാണെന്നൊന്ന് കേട്ടു നോക്കാം അല്ലെ. വേനൽക്കാലത്തോട് വിട പറഞ്ഞ് മഴക്കാലം അടുക്കുകയാണ്. കാറുകൾക്ക് ഏറ്റവും ശ്രദ്ധ കൂടുതൽ വേണ്ട സമയമാണിത്. ഏറ്റവും കൂടുതൽ റോഡ് അപകടങ്ങൾ സംഭവിക്കുന്ന സമയമാണിത് അല്ലെ. മഴക്കാലത്തുണ്ടാകുന്ന അപകടങ്ങൾ കുറയ്ക്കുന്നതിന് മഴയ്ക്ക് മുൻപേ കാറിന് പരിചരണമാകാം. പ്രധാനമായിട്ടും ടയർ, ബ്രേക്ക്, വിൻഡ്ഷീൽഡ്, വൈപ്പർ, തുരുമ്പ്, ഹെഡ്ലാമ്പ് തുടങ്ങിയവയെല്ലാം ഒരല്പം കരുതൽ കൂടുതൽ നൽകണം.

മൺസൂൺ തുടങ്ങുന്നതിന് മുൻപ് സർവീസിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം അല്ലെ. ഇനി ടയറിനാണെങ്കിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗമാണ്. തേഞ്ഞു തീരാറായ ടയറുകൾ പണി തരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മഴ തുടങ്ങും മുൻപ് ടയർ പരിശോധിച്ച് മാറ്റിയിടേണ്ടതുണ്ടെങ്കിൽ മാറ്റുക. ത്രെഡ് കുറവാണെങ്കിൽ നനഞ്ഞ പ്രതലങ്ങളിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ തെന്നിപ്പോകും. ABS ഉള്ള മോഡലുകളിൽ 4 ടയറുകളും വിട്ടുവിട്ടാണ് ബ്രേക്ക് അപ്ലൈ ചെയ്യുക. ത്രെഡ് ഇല്ലാത്ത ടയറുകളാണെങ്കിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ തെന്നിപ്പോകാം. ടയർ പ്രഷർ കൃത്യമാവുകയും എപ്പോഴും ക്ലീൻ ആയിരിക്കുകയും വേണം. അതുപോലെ തന്നെയാണ് ഓയിൽ ലീക്ക്. മഴക്കാലത്ത് ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. ദീർഘദൂര യാത്രകൾക്ക് പോകുമ്പോൾ ഓയിൽ ലെവൽ പരിശോധിക്കുക. ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ് ബ്രേക്കിന്റെ കാര്യങ്ങൾ. ബ്രേക്ക് ചെയ്യുമ്പോൾ പിടുത്തം എത്രത്തോളം ഉണ്ടെന്ന് ഡ്രൈവ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. ബ്രേക്ക് പാഡിന് തേയ്മാനമുണ്ടെങ്കിൽ ബ്രേക്ക് ഷൂ അഴിച്ചു നോക്കണം. ഡ്രൈവിംഗ് രീതി അനുസരിച്ച് ബ്രേക്ക് പാഡിലെ തേയ്മാനത്തിന് ഏറ്റക്കുറച്ചിലുകളും ഉണ്ടാകും. പ്രധാനമായിട്ടും നഗരത്തിൽ ഓടിക്കുന്ന വാഹനങ്ങളിൽ തേയ്മാനം കൂടുതലായിരിക്കും. ഇവയെല്ലാം മഴക്കാലത്തിന് മുൻപ് തന്നെ പരിഹരിക്കണം. അതുപോലെ തന്നെ വിൻഡ്ഷീൽഡിന്റെ കാര്യത്തിലും ഒരല്പം ശ്രദ്ധ വേണം. വിൻഡ്ഷീൽഡ് ഗ്ലാസുകളിൽ കാണുന്ന വെള്ളത്തിന്റെ സ്റ്റെയിൻ ക്ലീൻ ചെയ്യണം. രാത്രി യാത്രകളിൽ നല്ല കാഴ്ച കിട്ടില്ല. ഗ്ലാസുകളിൽ ഉണങ്ങി പിടിച്ചിരിക്കുന്ന പാടുകളാണ് സ്റ്റെയിൻസ്. ക്ലോറിൻ അംശം കൂടുതലുള്ള കഠിന ജലം ഉപയോഗിച്ച് കാർ കഴുകുമ്പോഴാണ് ഗ്ലാസുകളിൽ വെള്ളപ്പാടുകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ചിലർ ഷാംപു ഉപയോഗിച്ച് കാർ കഴുകിയ ശേഷം നനവില്ലാത്ത തുണി ഉപയോഗിച്ച് തുടയ്ക്കാറില്ല. അപ്പോൾ വെള്ളത്തിലെ അഴുക്ക് ബോഡിയിൽ പറ്റിപ്പിടിക്കും. വിൻഡ്ഷീൽഡ് ഗ്ലാസിലും റിയർ ഗ്ലാസിലും വ്യക്തമായി അറിയുകയും ചെയ്യും. ഇത് രാത്രി യാത്രകളിൽ പുറം കാഴ്ചയെ അവ്യക്തമാക്കിയാണ്. വൈപ്പ് ചെയ്താലും നല്ല കാഴ്ച ലഭിക്കില്ല. അതിനാൽ വിൻഡ്ഷീൽഡ് ഹാർഡ് വാട്ടറിംഗ് ലിക്വിഡ് ഉപയോഗിച്ച് സ്ക്രബ് ചെയ്ത് ക്ലീൻ ആക്കിയാൽ മതി. അതുപോലെ തന്നെ വൈപ്പറിന്റെ കാര്യത്തിലാണെങ്കിൽ വേനൽക്കാലത്ത് വൈപ്പർ ബ്ലേഡുകൾ പൊക്കി വെക്കുക. ബ്ലേഡിലെ റബ്ബർ പൂശുകൾ മാറ്റിയിടണം. ഫ്ലൂയിഡ് നിറയ്ക്കാനും മറക്കരുത്. മറ്റൊന്നാണ് ഹെഡ്ലൈറ്റ്. കുറെ നാൾ കഴിയുമ്പോൾ ഹെഡ്ലൈറ്റ് ഗ്ലാസിന് പുറത്ത് കറ പിടിക്കും. ഹെഡ്ലൈറ്റ് റീസ്റ്റോർ ഷെയർ ചെയ്താൽ മതി. മങ്ങി കത്തുന്ന ഹെഡ്ലൈറ്റുകൾ കൂടുതൽ പ്രകാശപൂരിതമാക്കും. നല്ല കാഴ്ച കിട്ടുന്നതിന് മഴയത്ത് മഞ്ഞ നിറമുള്ള ഫോഗ് ലാമ്പുകൾ ഉപയോഗിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇനി വെള്ളത്തിലകപ്പെട്ടാലോ? മഴക്കാലത്ത് വാഹനം വെള്ളത്തിലകപ്പെട്ടാൽ വാഹനം ഡ്രൈവ് ചെയ്യരുത്. ഇപ്പോഴുള്ളവ സെൻസർ ടൈപ്പ് വാഹനങ്ങളാണ്. ടയർ ലെവലിന് മുകളിൽ വെള്ളം കയറിയാൽ എയർ ഫിൽറ്ററിലൂടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിലേക്ക് വെള്ളം കയറും. അതിനാൽ വെള്ളക്കെട്ടിലൂടെയുള്ള യാത്രകൾ ഒഴിവാക്കുക. ഇനിയിപ്പോ ഇന്റീരിയറിലെ നനവ് മാറാനോ? മഴക്കാലത്ത് കാറിനകത്ത് നനവ് കൂടുതലായിരിക്കും. പെരുമഴയത്ത് കാറിലേക്ക് കയറുമ്പോൾ സീറ്റിലും ഫ്ലോറിലും ഈർപ്പം ഉണ്ടാകും. വാഹനം പാർക്ക് ചെയ്യുമ്പോൾ കൈ കയറാത്ത രീതിയിൽ ഗ്ലാസുകൾ ചെറുതായി തുറന്നു വയ്ക്കുക. രാവിലെയാകുമ്പോഴേക്കും നനവും ബാഡ് സ്മെല്ലും മാറിക്കിട്ടും. വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗ് തെറ്റിയോ എന്ന് എങ്ങനെ അറിയാവുന്നത് കേട്ടാലോ? സർവീസിന് കൊടുക്കുമ്പോൾ കാറിന്റെ വീൽ അലൈൻമെന്റ് ആൻഡ് ബാലൻസിംഗ് പരിശോധിപ്പിക്കണം. അലൈൻമെന്റ് തെറ്റിയാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ വശങ്ങളിലേക്ക് വലിവ് അനുഭവപ്പെടും. സ്റ്റിയറിംഗിൽ നിന്ന് കൈയെടുത്താൽ ഏതെങ്കിലും ഒരു വശത്തേക്ക് ടയർ തിരിഞ്ഞു പോകും. മോശം റോഡുകളിലൂടെയുള്ള ഡ്രൈവിംഗ് ആണ് പ്രധാനമായിട്ടും അലൈൻമെന്റ് പ്രശ്നങ്ങൾക്ക് കാരണം. കൂടാതെ സസ്പെൻഷൻ, ടയർ തുടങ്ങിയവയ്ക്ക് തേയ്മാനമുണ്ടാകും. എല്ലാ 5000 കിലോമീറ്റർ കഴിയുമ്പോഴും അലൈൻമെന്റ് പരിശോധിപ്പിക്കുക. വാഹനം നല്ല വേഗത്തിൽ ഓടിക്കുന്ന സമയത്ത് സ്റ്റിയറിംഗിന് വിറയൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വാഹനത്തിന്റെ ബാലൻസിംഗ് നഷ്ടമായിട്ടുണ്ടാവും. വീൽ വളഞ്ഞാലും ബാലൻസിംഗ് തെറ്റാം കേട്ടോ. അപ്പൊ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ. ബ്രേക്കിലൂടെ അതിനു മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: പുതുപുത്തൻ പഠന രീതികൾ, വൈഫൈ കണക്റ്റഡ് ഡിജിറ്റൽ ക്ലാസ് മുറികൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള ഇംഗ്ലീഷ് സ്പീക്കിംഗ് ക്യാമ്പസ് തുടങ്ങിയ പ്രത്യേകതകളുള്ള കൊല്ലം ജില്ലയിലെ ഏക ഗ്ലോബൽ സ്കൂളിൽ നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കോമ്പസ് ഗ്ലോബൽ സ്കൂൾ, വളകം.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരകരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
2: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമ്മൾ ഇന്ത്യക്കാർക്ക് ഈ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഹരം തന്നെയാണല്ലേ. പണം നമ്മൾക്കൊരു പ്രശ്നമേ അല്ല, ബജറ്റ് ട്രിപ്പിനേക്കാൾ ഇന്ത്യക്കാർക്ക് പ്രിയം അത് ലക്ഷ്യം തന്നെയാണ്. അപ്പോൾ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ കൂടിയുള്ളത് ആർജി സുൽത്താനയാണ്. തിരക്കുകളിൽ നിന്ന് മാറി കുടുംബത്തിനൊപ്പം ചെറിയ യാത്രകൾക്കും മറ്റും സമയം ചെലവഴിക്കുന്ന സമയമാണ് വേനൽക്കാലം. സ്കൂൾ അവധി ആയതിനാൽ തന്നെ കുട്ടികളെയും കുടുംബത്തെയും കൂട്ടിയുള്ള യാത്രകൾ ഈ സമയത്താണ് കൂടുതൽ നടക്കുന്നത്. പണ്ട് അവധി കാലത്ത് അമ്മ വീടുകളിലേക്കായിരുന്നു യാത്രയെങ്കിൽ ഇന്ന് കുടുംബം മുഴുവനും ഒരുമിച്ച് ചേർന്ന് പുതിയ സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര നടത്തുകയാണ്. കഴിഞ്ഞ കുറച്ചു കാലം വരെ ബജറ്റ് യാത്രകളായിരുന്നു ഇന്ത്യൻ കുടുംബങ്ങളുടെ മുഖമുദ്ര. എന്നാൽ ഇത്തവണ ബജറ്റ് യാത്രകളേക്കാൾ ആഡംബര യാത്രകൾക്കും പ്രീമിയം യാത്രകൾക്കുമാണ് ഇന്ത്യക്കാർക്കിടയിൽ പ്രിയം. ക്ലിയർ ട്രിപ്പ് പുറത്തിറക്കിയ പുതിയ ഡാറ്റ അനുസരിച്ച് ഈ വേനൽക്കാലത്ത് 5-star ഹോട്ടലുകളിലേക്കുള്ള ബുക്കിംഗുകൾ 108.2% വർദ്ധിച്ചത്. എല്ലാ വിഭാഗങ്ങളിലും ഹോട്ടൽ ബുക്കിംഗുകളിൽ വലിയ വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 80% അധികം വർധനയാണ് ഹോട്ടൽ ബുക്കിംഗുകളിൽ ഉണ്ടായത്. ഫ്ലൈറ്റ് ബുക്കിംഗുകൾ 20% അധികം വർദ്ധിച്ചപ്പോൾ ബസ് ബുക്കിംഗുകൾ 35% അധികമായി വർദ്ധിച്ചു. കുടുംബമായിട്ടുള്ള യാത്രയാണ് ഈ വർധനയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. ഹോട്ടലുകളിൽ കുടുംബമായി എത്തി ബുക്കിംഗുകൾ നടത്തുന്നത് 124.9% വർദ്ധിച്ചു. കുടുംബങ്ങൾ ഒരുമിച്ച് സമയം ചെലവഴിക്കാൻ അവധി കാലം ആസൂത്രണം ചെയ്യുന്നതിന്റെ സൂചന കൂടിയാണിത്. അതുപോലെ തന്നെ ആഭ്യന്തര യാത്രകളിലെ വർധനവ്, വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നതിന് പകരമായി ആഭ്യന്തര യാത്രകൾ ആളുകൾ തിരഞ്ഞെടുക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ തന്നെ വിനോദസഞ്ചാര മേഖലയിലെ പ്രമുഖ നഗരങ്ങളായ ജയ്പൂർ, ലക്നൗ, ഉദയ്പൂർ, ഋഷികേശ്, വാരണാസി എന്നീ നഗരങ്ങളിലേക്കാണ് ആഭ്യന്തര സഞ്ചാരികൾ കൂടുതലായും എത്തുന്നത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും പതിവിലും അധികമായി സഞ്ചാരികൾ എത്തുന്നുണ്ട്. ദിബ്രുഗഡ്, ദിമാപൂർ, ഇംഫാൽ, അഗർത്തല തുടങ്ങിയ നഗരങ്ങളിൽ ബുക്കിംഗുകളിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകാന്ത യാത്രക്കാരിലും വളരെ വർധനമുണ്ട് കേട്ടോ. തനിച്ച് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ ബുക്കിംഗിൽ ഈ മേഖലയിൽ 31.9% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യക്കുള്ളിലെ സ്ത്രീകളുടെ സോളോ യാത്രയിൽ 21.9% വളർച്ചയാണ് ഉണ്ടായത്. അതേസമയം രാജ്യാന്തര യാത്രയിൽ ഇന്ത്യൻ സഞ്ചാരികൾക്കിടയിൽ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായത് ബാലിയാണ്. ഫുക്കേറ്റ്, കോലാലംപൂർ, ദുബായ്, സിംഗപ്പൂർ എന്നിവയാണ് തൊട്ടു പിന്നിലുള്ള സ്ഥലങ്ങൾ. മിലേനിയൽസിനും ജെൻസിക്കും ഏറ്റവും പ്രിയമുള്ള ആഭ്യന്തര വിനോദ സഞ്ചാര കേന്ദ്രം ബംഗളൂരു ആണ്. അപ്പൊ ഇനി ഒരു ട്രിപ്പൊക്കെ ആവാല്ലേ. അപ്പൊ ഇതുപോലുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട് ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ട് വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
1: സൗജന്യ കേൾവി പരിശോധന ക്യാമ്പ് മെയ് 25 മുതൽ 30 വരെ കേൾക്കാം എക്സ്ക്ലൂസീവ് ഹിയറിംഗ് സ്റ്റുഡിയോയുടെ കുണ്ടറ പത്തനാപുരം ബ്രാഞ്ചുകളിൽ നടത്തപ്പെടുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ കേൾവി ടെസ്റ്റ് ബുക്ക് ചെയ്യൂ. വിളിക്കൂ 7012998473.

0: ടേക്ക് എ ബ്രേക്ക്.
1: 500 വർഷം പഴക്കമുള്ള തറവാട് കേരളത്തിന്റെ ആത്മാവിനെ അടുത്തറിയാം. അപ്പൊ ഒന്ന് അറിഞ്ഞാലോ. ബാ ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ആർജി സുൽത്താനയാണ്. എല്ലാ യാത്രാപ്രേമികളുടെയും വലിയൊരു ആഗ്രഹം പഴമയുടെ കഥകൾ പറയുന്ന ഒരു കൊട്ടാരത്തിൽ ഒരിക്കലെങ്കിലും താമസിക്കുക എന്നതാണ്. പ്രത്യേകിച്ച് തടി കൊണ്ട് നിർമ്മിച്ച 100 പഴക്കമുള്ള കേരള പൈതൃക ഭവനങ്ങൾ, അത്തരമൊരു സ്വപ്നാനുഭവം തന്നെയാണ് ആലുംമൂട്ടിൽ തറവാട് ഇന്ന് നൽകുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുട്ടത്ത് സ്ഥിതി ചെയ്യുന്ന ആലുംമൂട്ടിൽ തറവാട് ഇന്ന് വെറുമൊരു പൈതൃക ഭവനം മാത്രമല്ല, പഴമയും പ്രകൃതിയും ചികിത്സയും മനസമാധാനവും ഒറ്റ ചുവരിനുള്ളിൽ ഒന്നിച്ചു ചേരുന്ന അപൂർവ അനുഭവ കേന്ദ്രമാണ്. നഗര ജീവിതത്തിന്റെ തിരക്കും മാനസിക സമ്മർദ്ദങ്ങളും വിട്ടു ഒരാശ്വാസം തേടിയെത്തുന്നവർക്ക് ഇവിടെ ലഭിക്കുന്നത് ഒരു സാധാരണ റിസോർട്ട് അനുഭവമല്ല, മറിച്ച് കേരളത്തിന്റെ ആത്മാവിനെ അടുത്തറിയുവാനുള്ള ഒരു യാത്രയാണ്. അതെ, 500 വർഷത്തെ പഴമ നിറഞ്ഞ ആ തറവാട്, 500 വർഷങ്ങളുടെ പഴക്കം എന്ന് പറയപ്പെടുന്ന ആലുംമൂട്ടിൽ തറവാട് കേരളത്തിന്റെ പരമ്പരാഗത 4 മാതൃകയിലും മരപ്പണിയുടെ അതുല്യ ഭംഗിയിലും നിർമ്മിച്ച ഒരു രാജകീയ പൈതൃക സ്മാരകമാണ്. പ്രകൃതിയോട് ഇണങ്ങിയ വാസ്തുവിദ്യ ഇവയെല്ലാം ചേർന്നപ്പോൾ ഒരു പഴയ രാജകൊട്ടാരത്തിലേക്ക് കടന്നുപോയ അനുഭവമാണ് ഇവിടെ എത്തിയാൽ ലഭിക്കുന്നത്. ഒരു കാലത്ത് ഈ തറവാട് പൊതുജനങ്ങൾക്ക് തുറന്നിരുന്നില്ല. പുറത്തുനിന്നോ ജനാലക്കരികിൽ നിന്നോ മാത്രമാണ് ആളുകൾ അതിന്റെ ഭംഗി ആസ്വദിച്ചിരുന്നത്. അകത്തേക്ക് പ്രവേശിക്കാനും അവിടുത്തെ ജീവിത രീതിയിലും ശില്പ സൗന്ദര്യവും അനുഭവിക്കാനും സാധിക്കാത്ത ഒരു കൗതുക ലോകം പോലെയായിരുന്നു ഒരു കാലത്ത് ആലുംമൂട്ടിൽ തറവാട്. എന്നാൽ ഇന്ന് കാലം മാറിയതോടെ ആ പഴയ വാതിലുകൾ യാത്രാപ്രേമികൾക്കായി തുറന്നിരിക്കുകയാണ്. പഴമയുടെ പ്രൗഢി അതേപടി സംരക്ഷിച്ചുകൊണ്ട് ഈ തറവാടിനെ ഒരു ആധികാരിക കേരള വെൽനസ് സെന്റർ ആക്കി മാറ്റിയിരിക്കുകയാണ് ശ്രീ മൂലവാസം വെൽനസ് സെന്റർ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ എത്തുന്ന യാത്രികർക്ക് വെറും ഒരു താമസം മാത്രമല്ല, മറിച്ച് ചരിത്രത്തിനുള്ളിൽ ജീവിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമാണ് ലഭിക്കുന്നത്. ഇനി തറവാടും തറവാടിന്റെ ചരിത്രത്തിലോട്ടും പോയാൽ ഈ തറവാടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള ആത്മീയ ബന്ധമാണ്. ശ്രീനാരായണ ഗുരു ഇവിടെ എത്തിയിരുന്നുവെന്നും വിശ്രമിച്ചിരുന്നുവെന്നും കിടക്കയും അന്നും എടുത്ത ചിത്രവും ഇന്നും പവിത്രമായി സൂക്ഷിച്ചിരിക്കുകയാണ് ഈ സ്ഥലത്തിന്റെ ആത്മീയ മഹിമ കൂട്ടുന്നത്. ദീപ വെളിച്ചത്തിൽ ഗുരുദേവന്റെ ചിത്രം സ്ഥാപിച്ചിരിക്കുന്ന ആ ഇടം ഇന്നും ശാന്തിയോടെ പരിപാലിച്ചിട്ടുണ്ട്. യാത്രികർക്ക് അറിയാനും ആസ്വദിക്കാനും കൗതുകകരമായ ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെയുണ്ട്. കേരള ആയുർവേദ ചികിത്സകളും പഞ്ചകർമ്മ തെറാപ്പികളും സമ്മർദ്ദവും മാനസിക ക്ഷീണവും കുറയ്ക്കുന്ന തെറാപ്പികൾ, ഉറക്കക്കുറവും ജീവിതശൈലി പ്രശ്നങ്ങൾക്കും സഹായകമായ ആയുർവേദ പാക്കേജുകൾ, തടി കുറയ്ക്കാനുള്ള പ്രത്യേക ചികിത്സാ രീതികളും, പ്രകൃതിയോട് ചേർന്ന് ഭക്ഷണ രീതികളും എല്ലാം സഞ്ചാരികൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വിശ്രമം നൽകുന്ന ഒരു ഫീലിംഗ് സ്പേസ് എന്ന നിലയിലും ശ്രീ മൂലവാസം ശ്രദ്ധ നേടുന്നു. പ്രകൃതിയോട് ചേർന്ന ഭക്ഷണ രീതികളും പ്രകൃതിദത്ത വിഭവങ്ങൾ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതികളും ഈ അനുഭവത്തെ കൂടുതൽ സമ്പൂർണമാക്കുന്നു. നഗര ജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് അകന്ന് കുറച്ച് ദിവസങ്ങൾ മനസ്സിനും ശരീരത്തിനും വിശ്രമം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ തറവാട് മികച്ച ഓപ്ഷനാണ്. യാത്രയും പൈതൃകവും ആയുർവേദവും ഒരുമിച്ച് അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ടൂറിസം പ്രേമികൾക്ക് ശ്രീ മൂലവാസം ഇന്നൊരു വേറിട്ട ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ബുദ്ധമതവും ആയുർവേദവും ചരിത്രത്തിലൂടെയാണ് കേരളത്തിന്റെ പൈതൃകവും ആത്മീയതയും ആയുർവേദ പാരമ്പര്യവും ഒരുമിച്ച് ചേർന്ന് നിൽക്കുന്ന അപൂർവ ഭൂമികയാണ് ആലപ്പുഴ ഹരിപ്പാട് മുട്ടം പ്രദേശങ്ങൾ. പ്രത്യേകിച്ച് ശ്രീമൂലവാസം വെൽനസ് സെന്റർ പ്രവർത്തിക്കുന്ന ആലുംമൂട്ടിൽ തറവാടിനെ ചുറ്റുപറ്റിയുള്ള പ്രദേശങ്ങൾക്ക് ബൗദ്ധ സംസ്കാരത്തോടും പ്രാചീന ചികിത്സാ രീതികളോടും ആഴത്തിലുള്ള ബന്ധമുണ്ടെന്ന വിശ്വാസം ഇന്നും നാട്ടുകഥകളിലും ചരിത്ര സ്മരണകളിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഒരു കാലത്ത് ബുദ്ധമതം വലിയ സ്വാധീനം ചെലുത്തിയിരുന്നുവെന്നാണ് ചരിത്ര പഠനങ്ങൾ പറയുന്നത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെ പല പ്രദേശങ്ങളിലും ബൗദ്ധ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ ഇന്നും കണ്ടെത്തപ്പെടുന്നുണ്ട്. ഹരിപ്പാട്, കരുമാടി, മാവേലിക്കര ഭാഗങ്ങളിലൊക്കെ കണ്ടെത്തിയ ബുദ്ധ പ്രതിമകളും പുരാവസ്തു അവശിഷ്ടങ്ങളും അതിന്റെ തെളിവുകളായി പലരും ചൂണ്ടിക്കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ മുട്ടം പ്രദേശത്തും ബൗദ്ധ സംസ്കാരത്തിന്റെ സ്വാധീനമുണ്ടായിരിക്കുമെന്നും പ്രാദേശിക വിശ്വാസം ശക്തമാണ്. ബുദ്ധമതവും ആയുർവേദവും തമ്മിലുള്ള ബന്ധവും ഏറെ കൗതുകകരമാണ്. ബുദ്ധമതം പ്രധാനമായും മനസ്സിന്റെ ആരോഗ്യത്തിലും ആയുർവേദം ശരീരത്തിന്റെ ആരോഗ്യത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ശരീരത്തിന്റെയും മനസ്സിന്റെയും സമാധാനത്തെ ഒരുപോലെ പ്രാധാന്യപ്പെടുത്തുന്ന ജീവിത രീതികളാണ് രണ്ടിലും. അപ്പൊ ഇനിയും ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളും കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60 രാജ്യങ്ങളിലെ 1000 യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8 5 4 7 7 9 2 1 2 0.

0: Take a break.
1: Yes, we are back on Take a Break with me, RJ Sultana, on Astria FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. കുറഞ്ഞ ശരീരഭാരം വീണ്ടും കൂടാതിരിക്കണോ? ദിവസവും ഒരു 8,500 നടന്നാൽ മതി. അപ്പോൾ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ. ശരീരഭാരം കുറയ്ക്കുക എന്നത് ഏറെ ശ്രമകരമായിട്ടുള്ള ഒരു ജോലി തന്നെയാണ്. എന്നാൽ പോയ ഭാരം വീണ്ടും വരാതെ നോക്കുന്നത് അതിലും പ്രയാസമാണ്. ഭക്ഷണ രീതിയും വ്യായാമവും എല്ലാം കൊണ്ട് അമിത ഭാരം കുറയ്ക്കുന്നതിൽ പലരും വിജയിക്കും. എന്നാൽ ഏതാനും മാസങ്ങളോ വർഷങ്ങളോ കഴിയുമ്പോൾ വീണ്ടും ശരീരം ഭാരം കൂടും. എന്നാൽ ദീർഘകാലത്തേക്ക് ശരീരഭാരം കുറയ്ക്കാൻ ഒരു മാർഗമുണ്ടെന്നാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ പറയുന്നത്. അത് എന്തെല്ലാമാണെന്നൊന്ന് കേട്ടാലോ. ഒരു ദിവസം ഏതാണ്ട് 8,500 നടക്കുക. ഇസ്താംബൂളിൽ നടന്ന യൂറോപ്യൻ കോൺഗ്രസ് ഓൺ ഒബേസിറ്റിയിൽ അവതരിപ്പിച്ച പഠനത്തിലാണ് ദിവസവും നടക്കുന്നത് ഡയറ്റിന് ശേഷം ശരീരഭാരം വീണ്ടും തിരിച്ചു വരുന്നത് തടയുമെന്നുള്ള കണ്ടെത്തൽ. ജേണൽ ഓഫ് എൻവയോൺമെന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ഹെൽത്തിൽ ഈ പഠനം പ്രസിദ്ധീകരിക്കും. ഇനി എന്തുകൊണ്ടാണ് ശരീരഭാരം വീണ്ടും കൂടുതലെന്ന് അറിയാമോ? കുറഞ്ഞ ശരീരഭാരം അതേപടി നിലനിർത്തുക എന്നത് പൊണ്ണത്തടി ചികിത്സയിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ്. അമിതഭാരമോ പൊണ്ണത്തടിയോ ഉള്ള ഏതാണ്ട് 80% പേർക്കും തങ്ങളുടെ നഷ്ടപ്പെട്ട ഭാരം മുഴുവനായോ കുറച്ചോ ഏതാണ്ട് 3 മുതൽ 5 വർഷ കാലയളവിനുള്ളിൽ തിരികെ വരുമെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ശരീരഭാരം നിയന്ത്രിച്ചു നിർത്താൻ ദീർഘകാലത്തേക്ക് ഒരു സുസ്ഥിര മാർഗം കണ്ടെത്തുമെന്നും അവർ പറയുന്നു. വിജയകരമായി ശരീരഭാരം കുറയ്ക്കാൻ എത്ര അടി നടക്കണമെന്ന് കൃത്യമായി പറയുന്ന പഠനങ്ങൾ കുറവാണ്. നടത്തവും ദീർഘകാല ശരീരഭാര നിയന്ത്രണവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഗവേഷകർ വലിയ പഠനം നടത്തി. UK, US, ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള അമിതഭാരവും പൊണ്ണത്തടിയും ഉള്ള 3,758 മുതിർന്ന ആളുകളിൽ 18 പഠനങ്ങൾ നടത്തി. പഠനത്തിൽ പങ്കെടുത്തവർ ഭക്ഷണത്തിൽ മാറ്റം വരുത്തിയതിനൊപ്പം ശാരീരിക പ്രവർത്തനങ്ങളും വർദ്ധിപ്പിച്ചു. ശരീരഭാരം കുറയുന്ന ഘട്ടത്തിലെ സ്റ്റെപ്പ് കൗണ്ട്സ് ഗവേഷകർ രേഖപ്പെടുത്തി. ഒപ്പം ശരീരഭാരം നിയന്ത്രിച്ചു നിർത്തുന്ന ഘട്ടത്തിലെയും ദീർഘകാല ഫോളോ അപ്പ് പീരീഡിലെയും സ്റ്റെപ്പ് കൗണ്ടുകൾ രേഖപ്പെടുത്തി. പഠനത്തിന്റെ തുടക്കത്തിൽ പഠനത്തിൽ പങ്കെടുത്തവർ ദിവസവും ഏതാണ്ട് 7,200 നടന്നു. വെയിറ്റ് ലോസ് ഘട്ടം എത്തിയപ്പോൾ ഇവർ അത് ദിവസം ശരാശരി 8,450 എന്ന തോതിൽ ഉയർത്തി. ഇവർക്കും ശരീരഭാരത്തിൽ 4 കിലോ കുറഞ്ഞു. മെയിനനൻസ് ഘട്ടത്തിൽ ദിവസവും 8,500 നടന്നവർക്ക് ശരീരഭാരം പിന്നീട് കൂടുന്നത് തടയാനും സാധിച്ചു. കൂടുതൽ നടക്കാതിരുന്നവർക്ക് 8,500 നടന്നവരെ അപേക്ഷിച്ച് ദീർഘകാലം ശരീരഭാര നിയന്ത്രണം സാധ്യമായില്ല. ഇനി നടന്നതുകൊണ്ട് മാത്രം ഭാരം കുറയില്ല, ഡയറ്റിംഗ് ചെയ്യുന്ന സമയത്ത് സ്റ്റെപ്പ് കൗണ്ട് കൂടിയതുകൊണ്ട് മാത്രം ശരീരഭാരം കുറയില്ല എന്ന് ഗവേഷകർ പറയുന്നുണ്ട്. കാലറി കുറയ്ക്കുക എന്നത് ഭക്ഷണത്തിലെ മാറ്റങ്ങളും ശരീരഭാരം കുറയ്ക്കുന്നതിൽ പ്രധാനമാണ്. ശാരീരിക പ്രവർത്തനം പതിവാക്കുന്നത് ശരീരഭാരം കുറയ്ക്കുന്നതിൽ പ്രധാന പങ്കും വഹിക്കുന്നുണ്ട്. പതിവായി നടത്തം ശീലമാക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് കേൾക്കാമല്ലേ? ഉപാപചയ പ്രവർത്തനം മെച്ചപ്പെടുത്തും, അതുപോലെ തന്നെ അധിക കാലറി ബേൺ ചെയ്യപ്പെടുന്നുണ്ട്, വിശപ്പ് നിയന്ത്രിക്കാനും സഹായിക്കും, സ്ട്രെസ് ഈറ്റിംഗ് കുറയ്ക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ശരീരഭാരം കുറഞ്ഞ ശേഷമുള്ള മസിൽ മാസം നിലനിർത്തുന്നുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കേട്ടറിയുവാനുണ്ട് ഇന്നത്തെ ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: റിപ്പോർട്ടർ ടിവിയുടെ ആഭിമുഖ്യത്തിൽ ഹാർവെസ്റ്റ് അബ്രോഡ് സ്റ്റഡീസ് ഒരുക്കുന്നു വേൾഡ് ക്യാമ്പസ് കണക്ട്, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റഡി അബ്രോഡ് എക്സ്പോ. മെയ് 24 കൊല്ലം സി പാലസിലും 60-ലധികം രാജ്യങ്ങളിലെ 1000-ലധികം യൂണിവേഴ്സിറ്റികളിലെ വൈഡ് റേഞ്ച് ഓഫ് കോഴ്സസ് ട്യൂഷൻ ഫീ ഇല്ലാതെ പഠിക്കാൻ അവസരം. ഫോർ രജിസ്ട്രേഷൻ കോൾ 8545779210.
2: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഐറ്റം തന്നെയാണ് മാമ്പഴം. എന്നാൽ ഈ മാമ്പഴം ശരീരത്തിന്റെ ചൂട് കൂട്ടുവോ? കഴിക്കാൻ മുമ്പേ അറിഞ്ഞിരിക്കാം ചില കാര്യങ്ങൾ. സോ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത്. ഞാനാണ് ആർ ജി സുൽത്താനയാണ്. ഇത് മാമ്പഴക്കാലമാണ്. ഈ വേനൽക്കാലം മധുരമുള്ള പോഷക ഗുണങ്ങളേറിയ മാമ്പഴം നമുക്ക് ധാരാളം ലഭിക്കുന്ന സമയം കൂടിയാണ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. മാമ്പഴം അളവറിയാതെ കഴിക്കുന്നത് പലരുടെയും ശീലമാണ്. വളമിടാത്ത വീട്ടിലുണ്ടാക്കുന്ന പഴമായതുകൊണ്ട് തന്നെ ദിവസവും പലതവണ മാമ്പഴം കഴിക്കുന്നവരുമുണ്ട്. എന്നാൽ അമിതമായ അളവിൽ മാമ്പഴം കഴിക്കുന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകും. ഇനി ഇതിന്റെ പോഷക ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചാൽ, ആരോഗ്യമേകുന്ന മികച്ച ഭക്ഷണമായ മാമ്പഴത്തിൽ രോഗപ്രതിരോധ ശേഷിയേകുന്ന വൈറ്റമിൻ സി ഉണ്ട്. കണ്ണുകളിലൂടെയും ചർമ്മത്തിന്റെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന വൈറ്റമിൻ എ എന്നിവയും ദഹനത്തിന് സഹായിക്കുന്ന നാരുകളും ഇൻഫ്ലമേഷനെ പ്രതിരോധിക്കുന്ന ആന്റി ഓക്സിഡന്റുകളും ധാരാളമുണ്ട്. മിതമായ അളവിൽ കഴിച്ചാൽ ഒരു സമഗ്രത ഭക്ഷണമാണ് മാമ്പഴം. ഇനി മാമ്പഴം നമ്മുടെ ശരീരത്തിന്റെ ചൂട് കൂട്ടോ? പാരമ്പര്യ ആരോഗ്യ സംവിധാനം മാമ്പഴത്തെ ചൂട് ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണമായാണ് കരുതുന്നത്. അതായത് അത്തരം ഭക്ഷണം അമിതമായി കഴിക്കുന്നത് മുഖക്കുരു, വാപ്പുണ്ണ്, ദഹന പ്രശ്നങ്ങൾ തുടങ്ങിയവയ്ക്കും കാരണമാകും. മാമ്പഴം അമിതമായി കഴിക്കുന്നത്, അതായത് ദിവസവും 7-8 മാമ്പഴം കഴിക്കുന്നത് അസിഡിറ്റി, വയറ് കമ്പിക്കൽ ഇവയ്ക്ക് കാരണമാകും. കൂടാതെ ചൂടുകുരു, വാപ്പുണ്ണ് എന്നിവയ്ക്കും കാരണമാവുകയും ശരീരം കൂടുതൽ ചൂടാവുകയും ചെയ്യുന്നുണ്ട്. മാമ്പഴം അമിതമായ അളവിൽ കഴിച്ചാലാണ്, പ്രത്യേകിച്ച് വെറും വയറ്റിലോ ആവശ്യത്തിന് വെള്ളം കുടിക്കാതെയോ കഴിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പ്രമേഹ രോഗികൾ ഒന്നും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാമ്പഴത്തിൽ സ്വാഭാവികമായും ധാരാളം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. മാമ്പഴത്തിന്റെ ഗ്ലൈസമിക്

ഇൻഡെക്സ് മിതമാണെങ്കിലും ഒരുപാട് മാങ്ങ ഒരു സമയം കഴിക്കുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടാൻ കാരണമാകും. പ്രമേഹ രോഗമുള്ളവർ വളരെ ശ്രദ്ധയോടെ മാമ്പഴം കുറച്ചു മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ദഹന പ്രശ്നങ്ങളുടെ കാര്യം എടുക്കാനാണെങ്കിൽ അമിതമായ അളവിൽ മാമ്പഴം കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ തകരാറിലാക്കും. ചില ആളുകളിൽ മാങ്ങയുടെ തൊലിയിലടങ്ങിയ ചില സംയുക്തങ്ങൾ അലർജി ഉണ്ടാക്കും. മാമ്പഴത്തിൽ വളരെയധികം നാരുകളും പഞ്ചസാരയും ഉണ്ട്. ഇത് വയറിളക്കം, വയറുവേദന, വായ്ക്കോപം, വയറിന് അസ്വസ്ഥത എന്നിവയും ഉണ്ടാക്കും. അപ്പൊ ഇനിയും ഒരുപാട് ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫോർമേഷനും കാര്യങ്ങളും കേട്ടറിയുവാനുണ്ട്. ടേക്ക് കെയർ ബ്രേക്കിലൂടെ അതിന് മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789963 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക.

0: ടേക്ക് എ ബ്രേക്ക്.
1: നിങ്ങളുടെ അടുത്ത വീട്ടുജോലിക്കാരൻ ഒരു ടെസ്ല റോബോട്ട് ആയിരിക്കുമോ? വിപണി മാറുകയാണ് കേട്ടോ. അപ്പോൾ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത് ഞാനാണ് ആർജെ സുൽത്താനയാണ്. ലോകത്തെ മുൻനിര ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ല തങ്ങളുടെ ഉൽപാദന രംഗത്ത് വൻ മാറ്റത്തിനൊരുങ്ങുകയാണ്. പ്രതിദിനം 1500-ലധികം കാറുകൾ നിർമ്മിച്ചിരുന്ന കാലിഫോർണിയയിലെ ഫ്രീമോണ്ട് പ്ലാന്റും ടെക്സാസിലെ ഗിഗാ ഫാക്ടറിയും ഇപ്പോൾ മനുഷ്യ സമാനമായ ഒപ്റ്റിമസ് റോബോട്ടുകളുടെ നിർമ്മാണത്തിലേക്ക് ചുവടും മാറുകയാണ്. ടെസ്ലയുടെ ഏറ്റവും ജനപ്രിയ മോഡലുകളായ മോഡൽ എസ്, മോഡൽ എക്സ് എന്നിവയുടെ ഉൽപാദനം നിർത്തിവെച്ച് ആ പ്രൊഡക്ഷൻ ലൈനുകൾ പൂർണ്ണമായും റോബോട്ട് നിർമ്മാണത്തിനായി പുനർനിർമ്മിച്ചു കഴിഞ്ഞു. ഉൽപാദനക്ഷമതയുടെ കാര്യത്തിൽ അമ്പരിപ്പിക്കുന്ന ലക്ഷ്യങ്ങളാണ് കമ്പനി സിഇഒ എലോൺ മസ്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. വർഷത്തിൽ 10 ലക്ഷം റോബോട്ടുകൾ നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് പൂർണ്ണ തോതിലാകുന്നതിലൂടെ പ്രതിദിനം 2700-ലധികം റോബോട്ടുകൾ ഫാക്ടറികളിൽ നിന്ന് പുറത്തിറങ്ങും. റിമോൺ പ്ലാന്റ് ഈ വിപ്ലവത്തിന്റെ പ്രാരംഭ കേന്ദ്രമായി പ്രവർത്തിക്കുമ്പോൾ ടെക്സാസിലെ ഗിഗാ ഫാക്ടറി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റോബോട്ട് നിർമ്മാണ ഹബ്ബായി മാറും. ഇതിനായി ദശലക്ഷക്കണക്കിന് ചതുരശ്ര അടി വിസ്തീർണമുള്ള പ്രത്യേക വിഭാഗം ടെക്സാസിൽ ഒരുങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ സാങ്കേതികമായി ഏറെ മുന്നിൽ നിൽക്കുന്ന ഒപ്റ്റിമസ് ജെൻ 3 പതിപ്പാണ് ഇപ്പോൾ നിർമ്മാണത്തിലുള്ളത്. ടെസ്ല കാറുകളിലെ സ്വയം നിയന്ത്രിത ഡ്രൈവിംഗ് സാങ്കേതിക വിദ്യയായ ഫുൾ സെൽഫ് ഡ്രൈവിംഗ് അടിസ്ഥാനമാക്കിയാണ് ഈ റോബോട്ടുകളും പ്രവർത്തിക്കുന്നത്. വസ്തുക്കൾ തരംതിരിക്കാനും ഫാക്ടറികളിലെ കഠിനമായ ജോലികൾ ചെയ്യാനും വീട്ടുജോലികളിൽ സഹായിക്കാനും ഇവയ്ക്ക് സാധിക്കും. നിലവിൽ ഒരു പൊതുവായ മോഡലാണ് നിർമ്മിക്കുന്നതെങ്കിലും ഭാവിയിൽ കനത്ത ജോലികൾക്കായി ഹെവി ഡ്യൂട്ടി പതിപ്പുകളും സാധാരണ ആവശ്യങ്ങൾക്കായി ലളിതമായ പതിപ്പും വിപണിയിലെത്തും. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വാങ്ങാം കേട്ടോ. സാധാരണക്കാർക്കും വാങ്ങാൻ കഴിയുന്ന വിലയിലാണ് ഈ റോബോട്ടുകൾ വിപണിയിലെത്തുക എന്നതാണ് ഏറ്റവും ആകർഷകമായ ഘടകം. ഏകദേശം $20,000 $30,000 ഇടയിലായിരിക്കും ഇതിന്റെ വിലയെന്നാണ് റിപ്പോർട്ടുകൾ. 2026 ടെസ്ലയുടെ സ്വന്തം ഫാക്ടറികളിൽ ഇവയെ പരീക്ഷണ അടിസ്ഥാനത്തിൽ വിന്യസിക്കും. എല്ലാ പരീക്ഷണങ്ങളും പൂർത്തിയാക്കി 2027 പകുതിയോടെയോ അവസാനത്തോടെയോ പൊതുജനങ്ങൾക്ക് വാങ്ങാനായി ഇവ വിപണിയിൽ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനിയും ഒരുപാട് ഇതുപോലുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളും കേട്ടറിയാം ടേക്ക് എ ബ്രേക്കിലൂടെ. അതിനു മുന്നായി ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം വീണ്ടും കേൾക്കാം. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
2: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
3: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
2: നിശാഗന്ധി,
3: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.0.

0: ടേക്ക് എ ബ്രേക്ക്.
1: മനുഷ്യരെ പോലെ ജോലി ചെയ്യുന്ന AI ജെമിനി 3.5 ഫ്ലാഷ് ഒപ്പം പേഴ്സണൽ അസിസ്റ്റന്റ് സ്പാർക്കും ഗൂഗിൾ IO 2026 വിപ്ലവം ഇങ്ങനെ എങ്ങനെയാണല്ലേ കേൾക്കാം ടേക്ക് എ ബ്രേക്കിലൂടെ കൂടെയുള്ളത്. ഞാനാണ് RJ സുൽത്താനയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്ത് വീണ്ടും ഒരു വിപ്ലവത്തിന് തുടക്കമിട്ടു ഗൂഗിൾ. കമ്പനിയുടെ വാർഷിക ഡെവലപ്പർ കോൺഫറൻസ് ആയ ഗൂഗിൾ IO 2026 വേദിയിൽ ഏറ്റവും പുതിയതും കരുത്തുറ്റതുമായ AI മോഡൽ പരമ്പരയായ ജെമിനി 3.5 ഗൂഗിൾ ഔദ്യോഗികമായി പുറത്തിറക്കി. ഇതിലെ ആദ്യ മോഡലായ ജെമിനി 3.5 ഫ്ലാഷ് ആണ് ഇപ്പോൾ ആഗോളതലത്തിൽ ലഭ്യമാക്കിയിരിക്കുന്നത്. മുൻ മോഡലുകളെക്കാളും വേഗതയും സങ്കീർണമായ ജോലികളും സ്വയം ചെയ്യാനുള്ള കഴിവും കോഡിംഗും മികവുമാണ് പുതിയ ജെമിനി 3.5 ഫ്ലാഷിന്റെ പ്രധാന സവിശേഷത. ഇനി എന്താണ് ജെമിനി 3.5 ഫ്ലാഷിന്റെ പ്രത്യേകതകൾ എന്നത് കേട്ടാലോ. 4 മടങ്ങ് വേഗത. മറ്റ് മുൻനിര AI മോഡലുകളെക്കാൾ 4 മടങ്ങ് വേഗതയിലാണ് ജെമിനി 3.5 ഫ്ലാഷ് മറുപടികൾ നൽകുന്നത്. ഉയർന്ന വേഗം ആവശ്യമുള്ള വലിയ പ്രൊജക്ടുകൾ ഇത് ഏറെ സഹായകരമാക്കും. അതുപോലെ തന്നെ മിടുക്കൻ കോഡിംഗ് അസിസ്റ്റന്റ് ആണ് കേട്ടോ. മുൻപത്തെ വലിയ മോഡലായ ജെമിനി 3.1 പ്രോയേക്കാൾ മികച്ച പ്രകടനമാണ് കോഡിംഗിലും സങ്കീർണമായ ഡാറ്റ വിശകലനത്തിലും പുതിയ ഫ്ലാഷ് മോഡൽ കാഴ്ചവെക്കുന്നത്. ചെലവും കുറവാണ്. മറ്റ് മുൻനിര മോഡലുകളെ അപേക്ഷിച്ച് പകുതിയിലധികം ചെലവ് കുറവിൽ ഡെവലപ്പർമാർക്ക് ഇത് ഉപയോഗിക്കുകയും ചെയ്യാം. ഇനി ഉപയോക്താക്കൾക്ക് എങ്ങനെ ലഭിക്കുമെന്നല്ലേ. ജെമിനി 3.5 ഫ്ലാഷ് ഇന്ന് മുതൽ തന്നെ ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സാധാരണ ഉപയോക്താക്കൾക്ക് ഗൂഗിൾ ജെമിനി ആപ്പിലും ഗൂഗിൾ സെർച്ചിലെ AI മോഡ് വഴിയും ഇത് സൗജന്യമായി ഉപയോഗിക്കാം. ഇനി ഡെവലപ്പർമാർക്കാണെങ്കിൽ ഗൂഗിളിന്റെ പുതിയ ഡെവലപ്പർ പ്ലാറ്റ്ഫോമായ ആന്റി ഗ്രാവിറ്റി ജെമിനി API ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എന്നിവയിലൂടെ ലഭ്യമാണ്. ഇനി ബിസിനസ് സ്ഥാപനങ്ങൾക്കായിട്ട് ജെമിനി എന്റർപ്രൈസ് പ്ലാറ്റ്ഫോമുകൾ വഴിയും ലഭ്യമാകും. ഇനി കൂടുതൽ കരുത്തിട്ട് ജെമിനി 3.5 പ്രോ മോഡൽ അടുത്ത മാസം പുറത്തിറക്കുമെന്നും ഗൂഗിൾ അറിയിച്ചിട്ടുണ്ട്. ഡിജിറ്റൽ ജീവിതം നിയന്ത്രിക്കാൻ ജെമിനി സ്പാർക്ക്. IO കോൺഫറൻസിലെ മറ്റൊരു പ്രധാന ആകർഷണം ജെമിനി 3.5 ഫ്ലാഷിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്ന ജെമിനി സ്പാർക്ക് എന്ന പേഴ്സണൽ AI അസിസ്റ്റന്റ് ആണ്. വെറും ഒരു ചാറ്റ് ബോർഡ് എന്നതിനപ്പുറം ഉപയോക്താവിന്റെ നിർദ്ദേശപ്രകാരം ഡിജിറ്റൽ കാര്യം സ്വയം ചെയ്തു തീർക്കാൻ സ്പാർക്കിന് സാധിക്കും. ഗൂഗിൾ ക്ലൗഡിന്റെ പശ്ചാത്തലത്തിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഈ അസിസ്റ്റന്റ് നിങ്ങളുടെ ലാപ്ടോപ്പോ ഫോണോ ഓഫ് ചെയ്താൽ പോലും ബാക്ക്ഗ്രൗണ്ടിൽ ജോലികൾ തുടരും. ജിമെയിൽ, ഗൂഗിൾ ഡോക്സ് തുടങ്ങിയ വർക്ക് സ്പേസ് ആപ്പുകളുമായി ചേർന്ന് സങ്കീർണമായ ജോലികൾ ചെയ്യാൻ ഇതിനാകും. നിലവിലെ അമേരിക്കയിലെ വരക്കാർക്കാണ് ഇത് പരീക്ഷണാടിസ്ഥാനത്തിൽ ലഭ്യമാകുന്നത്. ഇനി സുരക്ഷയ്ക്കും മുൻഗണനയുണ്ട് കേട്ടോ. AI ദുരുപയോഗം തടയുന്നതിനായി വിപുലമായ സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് ജെമിനി 3.5 വികസിപ്പിച്ചിരിക്കുന്നത്. തെറ്റായ വിവരങ്ങൾ നൽകുന്നത് തടയാനും സുരക്ഷിതമായ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനും പുതിയ AI പരിശീലന രീതികൾ ഗൂഗിൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചൊവ്വാഴ്ച നടന്ന കീനോട്ടിൽ വീഡിയോ എഡിറ്റിംഗിനായുള്ള ജെമിനി ഓംനി, പുതിയ സ്മാർട്ട് ഗ്ലാസുകൾ എന്നിവയും ഗൂഗിൾ അവതരിപ്പിച്ചിരിക്കുന്നു. AI സാങ്കേതിക വിദ്യ കേവലം ചോദ്യോത്തരങ്ങളിൽ നിന്ന് മാറി മനുഷ്യരെ പോലെ ജോലികൾ സ്വയം ചെയ്യുന്ന ഏജന്റുകളായി മാറുന്ന കാഴ്ചയ്ക്കാണ് ഗൂഗിൾ IO 2026 സാക്ഷ്യം വഹിക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ദിവസം ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ ടേക്ക് എ ബ്രേക്കിലൂടെ കേട്ട് കഴിഞ്ഞു. അപ്പൊ എനിക്ക് എന്തായാലും ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കാം. ഇനിയും ബാക്ക് ടു ബാക്ക് ആയിട്ട് പ്രോഗ്രാംസ് ഒക്കെ വരുന്നുണ്ട്. സ്വാരം എങ്ങും പോയത് സഖി പോൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും. ഇറ്റ്സ് മീ RJ സുൽത്താന സൈനിങ് ഓഫ്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറയിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ലൈഫിലെ നമ്മളെല്ലാവരും ഒരുപാട് കാര്യങ്ങൾക്ക് പിന്നാലെ ഇങ്ങനെ ഓടാറുണ്ട്. നല്ലൊരു ജോലി, വലിയൊരു വീട്, ലക്ഷറി കാറ്, ബാങ്ക് ബാലൻസ്, അങ്ങനെ നീളം നമ്മുടെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റ്. പക്ഷെ ഇതൊക്കെ സ്വന്തമാക്കിയിട്ടും ഉള്ളിലെവിടെയോ ഒരു ശൂന്യത തോന്നിയിട്ടുണ്ടോ? ശരിക്കുമുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങളല്ല, അത് നമ്മുടെ മനസ്സിലെ സന്തോഷമാണ്. എത്ര വലിയ കൊട്ടാരത്തിൽ ജീവിച്ചാലും രാത്രി സമാധാനത്തോടെ ഒന്നുറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ, മനസ്സറിഞ്ഞ് ഒന്ന് ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, പിന്നെ ആ ജീവിതം കൊണ്ട് എന്താണ് കാര്യം? അതുകൊണ്ട് ഈ ഓട്ടത്തിനിടയിൽ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് ചിന്തിക്കൂ. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ആഗ്രഹിച്ച ആ സന്തോഷമുണ്ടോ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, നമ്മൾ വിചാരിക്കും ഈ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുമ്പോഴേ സന്തോഷിക്കാൻ പറ്റുമെന്ന്. എന്നാൽ യഥാർത്ഥ സന്തോഷം ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണെന്നറിയോ? പലപ്പോഴും നമ്മൾ വിചാരിക്കും ലൈഫിൽ വലിയ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമ്പോഴേ സന്തോഷിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ജീവിതം മനോഹരമാവുന്നത് വളരെ ചെറിയ നിമിഷങ്ങളാണ്. ഒരു കപ്പ് ചൂട് ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരാശ്വാസം ഉണ്ടല്ലോ, പെയ്യുന്ന മഴയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ തോന്നുന്ന സമാധാനമുണ്ടല്ലോ, അവിചാരിതമായി വഴിയരികിൽ കണ്ട ഒരു പഴയ കൂട്ടുകാരൻ്റെ കെട്ടിപ്പിടുത്തമുണ്ടല്ലോ, ഇതിലൊക്കെയാണ് യഥാർത്ഥ സന്തോഷമുള്ളത്. ഈ ചെറിയ കാര്യങ്ങളെ ആസ്വദിക്കാൻ പഠിച്ചാൽ ജീവിതം എപ്പോഴും സമ്പന്നമായിരിക്കും. വലിയ കാര്യങ്ങൾക്കായി കാത്തിരുന്ന് നമ്മുടെ ചുറ്റുമുള്ള ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളെ നമ്മൾ കാണാതെ പോരുത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. ഈ മനസ്സമാധാനവും സന്തോഷവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. ആ ഒരു കണക്ഷനെ കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ മനസ്സിലെ സമാധാനമാണ് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ. ചുറ്റും എന്ത് കോലാഹലങ്ങൾ ഉണ്ടായാലും ഉള്ളിൽ ഒരു ശാന്തത സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ. മനസ്സ് നിറയെ ആകുലതകളും ദേഷ്യവും ഈഗോയും വെച്ചുകൊണ്ട് ആർക്കും സന്തോഷമായിരിക്കാൻ കഴിയില്ല. മറ്റുള്ളവരോട് ക്ഷമിക്കാനും നെഗറ്റീവ് ചിന്തകളെ ഒതുക്കിക്കളയാനും നമ്മൾ തയ്യാറാകണം. ഉള്ളിൽ സമാധാനമുള്ള ഒരാൾക്ക് മാത്രമേ ലൈഫിലെ ഓരോ നിമിഷവും ഭംഗിയായി ആസ്വദിക്കാൻ സാധിക്കൂ. ആ സമാധാനമാണ് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ സന്തോഷം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ട ഒന്നല്ല, അത് പങ്കുവയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. നമ്മൾ എത്രയൊക്കെ സമ്പാദിച്ചാലും അതൊക്കെ പങ്കുവെക്കാനും നമ്മളോടൊപ്പം സന്തോഷിക്കാനും കുറച്ച് ആളുകൾ കൂടി ഇല്ലെങ്കിൽ എന്ത് ബലമാണ് അല്ലേ? നല്ലൊരു സൗഹൃദം, നമ്മളെ മനസ്സിലാക്കുന്ന പ്രണയം, എപ്പോഴും കൂടെ നിൽക്കുന്ന കുടുംബം, ഇവരാണ് നമ്മുടെ ലൈഫിലെ യഥാർത്ഥ ആസ്തികൾ. നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ ചേർത്ത് പിടിക്കാൻ ഒരു കൈയുണ്ടാവുന്നതും നമ്മുടെ കൊച്ചു വിജയങ്ങളിൽ നമ്മളെക്കാൾ കൂടുതൽ സന്തോഷിക്കാൻ കുറച്ചു പേർ ഉണ്ടാവുന്നതുമാണ് ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആ മനുഷ്യരുമായി ചെലവഴിക്കുന്ന, മനസ്സ് തുറന്ന് ചിരിക്കുന്ന നിമിഷങ്ങളാണ് നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ നിധി. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്ന ഒരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, പലരുടെയും സന്തോഷം നഷ്ടപ്പെടുന്നത് ഒന്നുകിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്കകൾ കൊണ്ടായിരിക്കും. പക്ഷേ നമ്മൾ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിലുള്ളത് ഇന്ന് എന്ന ഈ ഒരു നിമിഷം മാത്രമാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല, വരാൻ പോകുന്ന കാര്യങ്ങളെ മുൻകൂട്ടി കാണാനും പറ്റില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ നിമിഷം നമ്മൾ സങ്കടപ്പെടുന്നത്? വലിഞ്ഞു മുറിയ പ്രതീക്ഷകൾ കുറച്ച് ഈ നിമിഷത്തിൽ ജീവിക്കാൻ പഠിക്കുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. ഇന്നിൽ ജീവിക്കുക, ഇന്നത്തെ ദിവസം മനോഹരമാക്കുക. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ഒരുപാട് ശ്രമിക്കാറുണ്ട്. പക്ഷേ സ്വന്തം സന്തോഷത്തിൻ്റെ കാര്യവും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നതിനിടയിൽ സ്വന്തം സന്തോഷം മറന്നു പോകുന്നവരാണ് നമ്മൾ പലരും. മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയല്ല നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ നമ്മളായിരിക്കുന്നതിൽ അഭിമാനം കൊള്ളുക. നമ്മുടെ കുറവുകളെയും നേട്ടങ്ങളെയും ഒരുപോലെ സ്നേഹിക്കുക. നമ്മളോട് തന്നെ കരുണ കാണിക്കുമ്പോൾ, നമ്മളെ തന്നെ സ്വയം സ്നേഹിക്കുമ്പോൾ ഉള്ളിൽ നിന്ന് ഒരു പ്രത്യേക സന്തോഷം വരും. ആ സ്വയം സ്നേഹമാണ് സന്തോഷത്തിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. നമ്മൾ ഉള്ളിൽ നിന്ന് സന്തോഷമായിരുന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ളവർക്കും ആ പോസിറ്റീവ് എനർജി നൽകാൻ കഴിയൂ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിൻ്റെ ഒരു ഘട്ടത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എത്രമാത്രം പണം ബാങ്കിലുണ്ടെന്നോ എത്ര വലിയ പദവിയിലായിരുന്നോ എന്നതും ആയിരിക്കില്ല നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക. പകരം നമ്മൾ എത്രത്തോളം മനസ്സറിഞ്ഞ് ജീവിച്ചു, എത്ര പേരുടെ മുഖത്ത് പുഞ്ചിരി വരുത്തി, എത്രമാത്രം സമാധാനത്തോടെ ഈ ഭൂമിയിൽ കഴിഞ്ഞു എന്നതായിരിക്കും. അതുകൊണ്ട് പണത്തിന് പിന്നാലെയുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം സന്തോഷം പണയം വെക്കരുത്. ഇത് ജീവിതമാണ്, ഈ ജീവിതം ഒന്നേ ഉള്ളൂ. അത് പരമാവധി സന്തോഷത്തോടെ ജീവിച്ചു തീർക്കുക. ഈ ലൈഫിലെ ഏറ്റവും വലിയ സമ്പാദ്യം ആ സന്തോഷം മാത്രമാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറേ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാത്തുവരത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നെഞ്ചത്ത് നേരുണ്ട്, സ്നേഹത്തിൽ ഉറവുണ്ട്, കനിയുന്ന കരളുണ്ട് കടലമ്മയ്ക്ക്.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ. അരുളൂ രാജീവം, വിടരും നിൻ വിഴികൾ, കാശ്മീരം പുതിരും നിൻ ചൊടികൾ, എന്നിൽ പൂക്കും പൂ.

ട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു